ഈ ദേഹം ഞാനല്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകളുണ്ട്. ജാഗ്രത അവസ്ഥയിൽ ശരീരമുണ്ട്, മനസ്സ് ഉണ്ട് അല്ലേ? ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേഹമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്, ഞാൻ ജീവനോടെ ഇരിക്കും. സ്വപ്നാവസ്ഥയിൽ ശരീരമില്ല, മനസ്സ് മാത്രം പ്രവർത്തിക്കുന്നു, ഞാനുണ്ട്. സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന സുഷുപ്തി അവസ്ഥയിൽ ദേഹവുമില്ല, മനസ്സുമില്ല, പക്ഷെ ഞാനുണ്ട്. ഈ വ്യക്തിബോധമായ ഞാനില്ല, ഈ ഇൻഡിവിജ്വാലിറ്റി അവിടെ ഇല്ല, പക്ഷേ ജീവനുണ്ടോ ഇല്ലയോ? സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു അസ്തിത്വം, എക്സിസ്റ്റൻസ്, ഞാനുണ്ട്. അപ്പൊ ആചാര്യസ്വാമി പറയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ, സുഷുപ്തിയേക സിദ്ധ, സുഷുപ്തിയിൽ ഏതൊന്ന് സിദ്ധിക്കുന്നുവോ ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ. ഞാൻ ഞാൻ എന്ന് എല്ലാവരും പറയുന്നു, പക്ഷെ ഈ ഞാൻ എന്താണ് യഥാർത്ഥത്തില്? ഈ ശരീരമാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, അഹങ്കാരമാണോ? ഇതൊക്കെ ആണെങ്കിൽ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഈ അഹങ്കാരമോ സുഷുപ്തി അവസ്ഥയിലില്ല. ദിവസം നമ്മളുടെ അനുഭവമാണ്, നമ്മൾ സുഖമായി ഉറങ്ങുമ്പോ സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു സാധന ചെയ്യ, ദിവസം ഉറങ്ങി എഴുന്നേറ്റിട്ട് നല്ല ഉറക്കമുള്ള ദിവസമാണെങ്കിൽ ഉറങ്ങി എണീറ്റ ഉടനെ ഒരു പ്ലാക്കാർഡിൽ എഴുതി വെക്കാം മുമ്പിൽ, കുറച്ചു നേരം ചിന്തിക്കണം. എന്താ ചിന്തിക്കേണ്ടത്? കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ആലോചിച്ചു നോക്കുമ്പോ ഇതൊരു സാധനയാണ്, കുറച്ചു ദിവസം ചെയ്യേണ്ടതാണ്. ദെൻ ഓൺലി യു വിൽ ഹാവ് ഇൻട്രോവേർഷൻ. അല്ലാതെ ഈ പ്രഭാഷണം കേട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാ പോരാ. നമ്മളുടെ ഉള്ളിൽ നോക്കാൻ ഒരു വഴിയാണ്, ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചു നേരം ഇരുന്നു. കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു? കുറച്ചു നേരം മുമ്പ് ഞാൻ പുരുഷനായിരുന്നില്ല, സ്ത്രീ ആയിരുന്നില്ല, എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ല, സന്തോഷ സന്താപങ്ങളില്ല, ഞാനൊരു വ്യക്തിയായിട്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുണ്ട്? സുഖമായിരുന്നു തോന്നും, സുഖമായി എണീക്കാനേ തോന്നിയില്ല, സുഖമായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ഈ ഞാൻ എന്നുള്ള വ്യക്തിത്വമില്ല, പിന്നെന്തുണ്ടായിരുന്നു? എന്തോ ഉണ്ടായിരുന്നു അല്ലേ? ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല എന്ന് ആര് കണ്ടു? സുഖമായിരുന്നു, ആ സുഖം ആര് കണ്ടു? സുഖത്തിനെ ആര് കണ്ടു? ആ സുഷുപ്തി അവസ്ഥയിലുള്ള സുഖത്തിനെ ആരനുഭവിച്ചു? ഏറ്റവും വലിയ വിഷമം, വേദന ഉണ്ടായ ദിവസം പോലും, നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചുപോയ ദിവസമാണെങ്കിൽ പോലും, ക്ഷീണിച്ച് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയാൽ ഉറക്കത്തിന് സുഖം. ശരീരം മുറിഞ്ഞാൽ പോലും, കൈകാലുകൾ വെട്ടിയിട്ടാൽ പോലും ഉറങ്ങിപ്പോയാൽ അറിയില്ല. ദേഹത്തിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അപ്പൊ അവിടെ എന്തൊന്നുണ്ടോ അതെന്റെ യഥാർത്ഥ സ്വരൂപമാണ്. പക്ഷേ അതും പറഞ്ഞ് ഉറങ്ങിയാ മതിയോ? അല്ല, ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ അതിനെ ഞാൻ കണ്ടെത്തണം. ഏതൊന്ന് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കുമൊക്കെ അതീതമോ, ഏതൊന്ന് ശരീരവും മനസ്സും ഒക്കെ പ്രവർത്തിക്കുമ്പോഴും ശരീരം മനസ്സും ഒക്കെ പ്രവർത്തിക്കാത്തപ്പോഴും ഉണ്ടോ, അത് എന്റെ യഥാർത്ഥ സ്വരൂപമാണ്. അതാണ് യഥാർത്ഥമായ ഞാൻ. ഈ വ്യക്തിബോധമായ ഞാനല്ല, സത്തയായ ഞാൻ, സത്താമാത്ര ശരീരം. ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ചപ്പോ ദേവകി പറയുന്നു, സത്താമാത്രം നിർവിശേഷം നിരീഹം. സത്താമാത്രം ഉണ്ട് എന്നുള്ള കേവല അനുഭവം അത്രേ പറയാൻ പറ്റൂ. അത് ആണല്ല, പെണ്ണല്ല, വ്യക്തിയല്ല, ഉണ്ട് എന്നുള്ള അനുഭവം. അപ്പൊ ആ സുഷുപ്തിയേക സിദ്ധനായ ശിവം ആണ്, ശിവൻ അല്ല. ശിവൻ എന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ജടാധാരിയായി ത്രിശൂലധാരിയായിട്ട് ഒരു രൂപം മുമ്പിൽ വരും. ഇത് ശിവം, ശിവക്കേവലോഹം, അശിവം ഞാനാണ്, ശുദ്ധമായ ശിവം, പ്രജ്ഞ ബോധം, അതാണ് ഞാൻ, അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം. അത് ഒരിക്കലും നഷ്ടമാവാത്തതാണ്. ഈ നിർവാണ ഷഡ്കം, ഈ ആറ് ശ്ലോകം ആചാര്യസ്വാമികൾ ഏതോ ഒരു ശിഷ്യന് ഉപദേശിച്ചതാണ്. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളൊക്കെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ഉപദേശിക്കാനായിട്ടാണ്. സ്തോത്രങ്ങളൊക്കെ ഏതെങ്കിലും ദിവ്യക്ഷേത്രങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടതാണ്. പ്രകരണ ഗ്രന്ഥങ്ങൾ, വിവേക ചൂടാമണി, ആത്മബോധം,
തത്വബോധം ഇതൊക്കെ ഓരോ ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചതാണ്. ഇത് ഒരു ശിഷ്യൻ പലവട്ടം ആചാര്യസ്വാമികളോട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു. എന്താണ് ഈ ബ്രഹ്മം, ബ്രഹ്മത്തിനെ എങ്ങനെ അറിയാം, എനിക്ക് ഉപദേശിക്കൂ. ആചാര്യസ്വാമികൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഒരു ദിവസം ഈ ശിഷ്യൻ ആചാര്യസ്വാമികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുട്ടില് ആചാര്യര് ഒരിടത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇരുട്ടില് ഈ ശിഷ്യൻ വന്നു, കാൽപെരുമാറ്റം കേട്ടതും തിരിഞ്ഞു നോക്കാതെ ശങ്കരൻ ചോദിച്ചു, ആരാണ്? ഞാനോ? ആരാ? അങ്ങനെ വെച്ച ആരാ? ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അത്ര ഞാൻ തന്നെ. നമുക്ക് പരസ്പരം അറിയുമെങ്കിൽ രണ്ടുപേര് ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ എന്തു പറയും? ഇരുളിൽ ഇരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം. അറിവതിനായി അവനോട് ഓതും പ്രതിവാക്യം ഏകമാകും എന്നാണ്. രണ്ടുപേര് ഇരുട്ടിലിരിക്കണു, രണ്ടുപേർക്കും ഞാനുണ്ടെന്നറിയാം, സംശയമേ വരില്ല അല്ലെ? മറ്റുള്ളവരുണ്ടോ ഇല്ലയോ സംശയം വരും, പക്ഷെ അവനവനുണ്ടോ ഇല്ലയോ സംശയമേ ഇല്ല, ഉറപ്പുണ്ട്. അടുത്ത് മറ്റൊരാൾ ഇരിക്കണു, ആരാണ്? രണ്ടുപേരും പരിചയമുള്ള ആളാണേ, എല്ലാവർക്കും ഒരേ ഒരു പേരേ ഉള്ളൂ, ഞാൻ എന്നുള്ള പേര്. പിന്നെ ഒരു ഞാനിനെ മറ്റൊരു ഞാനിൽ നിന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രാമൻ, കൃഷ്ണൻ, സീത, രാധ പേരൊക്കെ മാറ്റി പറയും. അപ്പോ നീ ആര്? ഞാൻ തന്നെ. ഇങ്ങോട്ട് തിരിച്ചു, ഞാൻ തന്നെ. പ്രതിവാക്യം ഏകമാകും, രണ്ടുപേർക്കും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ശിഷ്യനോട് ചോദിച്ചു, ആരാണ്? ഞാൻ. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ, ഉറപ്പിച്ചു. ഞാൻ തന്നെ, അയാം, ഐ ആൻഡ് അയാം. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? എന്താ ഈ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ട്? എന്താ ഈ ഞാൻ തന്നെ എന്ന് തിരിഞ്ഞേ നോക്കിയില്ല. അത്ര ഇരുന്ന ഇരുപ്പിൽ എന്താ ഈ ഞാൻ തന്നെ, എന്തായി ഞാൻ തന്നെ എന്ന് ചോദിച്ചതും ഈ പുറകെ ഇരുട്ടിൽ നിൽക്കുന്ന ആള് ഈ ഞാൻ തന്നെ എന്നുള്ള അനുഭവത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു. ആഹാ, ആത്മാവിനെ അന്വേഷിക്കണം, ബ്രഹ്മത്തിനെ അന്വേഷിക്കണം, ഈശ്വരനെ അന്വേഷിക്കണം. ഈ അന്വേഷിക്കണവനെ ഇത്ര കാലം അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിക്കണവൻ ഇവിടെ സിദ്ധിച്ചിരിക്കുന്നു. ആരാണ് ചോദിച്ചപ്പോ ഞാനാണ് എന്ന് പറഞ്ഞു. ഞാനാണ് ഇവിടെ ഒരു സെന്റർ എന്ന് ധ്വനി പൊന്തി അല്ലേ? ഞാനാണ് എന്ന് പറഞ്ഞ് കാലൊന്നു പൊന്തിയില്ല ശബ്ദം. ഞാനാണ് എന്ന് പറഞ്ഞ് തലയിൽ നിന്ന് പൊന്തിയില്ല. ഞാനാണ് എന്ന് പറഞ്ഞ് എന്റെ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നിന്ന് പൊന്തിയില്ല. ഒരു സെന്ററിൽ നിന്നും ഞാനാണ്. ഞാനോ? അതാരാ? ഞാൻ തന്നെ. ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നും ഈ ധ്വനി പൊന്തുന്നു. അപ്പൊ ഈ ഞാൻ തന്നെ എന്താണ് എന്ന് ആചാര്യസ്വാമികൾ ചോദിച്ചു. കസ്ത്വം കോഹം കുത ആയാത കാ തേ ജനനി കോ തേ മാത കാമേ ജനനി കാ തേ ജനനി കോ തേ മാത ഇതി പരിഭാവയ. നല്ലവണ്ണം ചിന്തിച്ചു നോക്കുക, നല്ലവണ്ണം വിമർശനം ചെയ്തു നോക്കുക. ആരാണ് നീ? ഞാൻ ആരാണ്? ആ ശിഷ്യൻ കുറച്ചുനേരം ആ ഞാൻ എന്നുള്ള വസ്തുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അത് അദ്ഭുതമാണെന്ന് തെളിഞ്ഞു. ആശ്ചര്യം, ഏറ്റവും അടുത്തുള്ള വസ്തുവിനെ നമ്മൾ ശ്രദ്ധിക്കാതെ എവിടെയെവിടെയോ ഉള്ള വസ്തുക്കളെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നു. ഹിരണ്യകശിപു ഭഗവാനെ വൈകുണ്ഠത്തിൽ ചെന്ന് അന്വേഷിച്ചു, പാതാളത്തിൽ ചെന്ന് അന്വേഷിച്ചു, കിട്ടിയില്ല എന്ന് പറഞ്ഞു. ബഹിർദൃഷ്ടിയായ അവന്റെ അന്തർഹൃദയത്തിൽ തന്നെ ഇരിക്കുന്ന പൊരുളിനെ അന്വേഷിച്ചില്ല. അവനിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു, തന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന വസ്തുവിനെ അന്വേഷിച്ചില്ല. പുറത്ത് എല്ലായിടത്തും അന്വേഷിച്ചു നടന്നു. അപ്പോ ഇവിടെ അന്വേഷിച്ചു നോക്കുന്നു. ഇതില് മാധവൻ, രാമാനുജൻ, ശങ്കരൻ ഒന്നുമില്ല. എല്ലാവർക്കും സമ്മതമുള്ള ഒരു കാര്യമുണ്ട്, ആത്മസാക്ഷാത്കാരം. മാധവനായാലും രാമാനുജനായാലും ശങ്കരനായാലും മൂന്നുപേർക്കും ഒരു കാര്യത്തിൽ സമ്മതമുണ്ട്, ആത്മസാക്ഷാത്കാരം നേടണം. ആത്മസാക്ഷാത്കാരം നേടിയ ശേഷം അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ ദ്വൈതമാണോ എന്നുള്ളതിലെ ശണ്ടയും മണ്ട തല്ലി പൊട്ടിക്കലും ഒക്കെ ഉള്ളൂ. ആത്മസാക്ഷാത്കാരം എല്ലാവർക്കും തുല്യം. അവിടെ ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഒന്നും, അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കാം. ആദ്യം ഈ മൂന്നാചാര്യന്മാര്, ഇനിയിപ്പോ എത്ര ആചാര്യന്മാരുണ്ടോ, എല്ലാവർക്കും ഈ കാര്യത്തിൽ സമ്മതമാണ്. എല്ലാ സമ്പ്രദായക്കാരും പറയുന്നു തന്നെ അറിയാം. തന്നെ അറിഞ്ഞിട്ട് പിന്നെ ഭേദമുണ്ടാവോ, അഭേദമാണോ, വിശിഷ്ടമായ ഭേദമാണോ,
അല്പസ്വല്പം ഭേദമാണോ അതൊക്കെ ഈ ഇന്റലക്ട് കൊണ്ട് ബുദ്ധി കൊണ്ട് പരമസത്യത്തിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന കുഴപ്പമാണ്. അനുഭവത്തിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിനെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ഓരോരുത്തർ അവരവർക്ക് സൗകര്യം പോലെയൊക്കെ വ്യാഖ്യാനം ചെയ്യുന്നു. മാധ്വാചാര്യരുടെയോ രാമാനുജാചാര്യരുടെയോ ഒക്കെ സമ്പ്രദായത്തിൽ എനിക്ക് നോക്കിയിട്ട് ഒരു കാര്യം പിടികിട്ടിയത്, ഇവർക്കൊക്കെ അദ്വൈതത്തിനെ എതിർക്കാനുള്ള ബുദ്ധി തോന്നാൻ കാരണം ഇവരൊക്കെ അദ്വൈതം ഓരോ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. ഇവരാരും അനുഭവശാലികളുടെ അടുത്ത് പോയി പഠിച്ചവരല്ല. രാമാനുജൻ പഠിച്ച ഒരു പണ്ഡിതന്റെ അടുത്താണ്, ഒരു ജ്ഞാനിയുടെ അടുത്തോ ഒരു യതി സർവസംഗ പരിത്യാഗിയായി സ്വാനുഭവ സമ്പന്നനായി യതിയുടെ അടുത്തല്ല പഠിച്ചത്. അപ്പൊ അവര് പണ്ഡിതന്മാർ അവർക്കറിയുന്ന ബുദ്ധിയുടെ തലത്ത് നിന്ന് വ്യാഖ്യാനിച്ചപ്പോ രാമാനുജന് സ്വീകരിക്കാൻ പറ്റിയില്ല. ഇതെങ്ങനെ ശരിയാവും? അപ്പോ അദ്ദേഹത്തിന് സൗകര്യത്തിന് അദ്ദേഹത്തിന് വിശിഷ്ടാദ്വൈതം ഉണ്ടാക്കേണ്ടി വരും. മാധ്വാചാര്യരും പഠിച്ചു, പഠിച്ചതും ഈ പണ്ഡിതന്മാരായിട്ടുള്ളവരൊക്കെ പറഞ്ഞു എന്ത് ലോകത്തിന് ഉപകാരം, ലോകസേവ എന്ത്, ഭഗവാന് പൂജ ഒക്കെ മായയല്ലേ. ഓ, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്വൈതം വേണ്ട. ഇവർക്കൊക്കെ ഈ അദ്വൈതം പിടികിട്ടാത്തതോ അല്ലെങ്കിൽ ആ വഴി നമുക്ക് ശരിയെല്ലാം തോന്നാൻ കാരണം ഇവരൊക്കെ പണ്ഡിതന്മാരുടെ അടുത്ത് പോയി പഠിച്ചു. യഥാർത്ഥത്തിൽ അദ്വൈതികൾക്ക് വിശിഷ്ടാദ്വൈതത്തിനോടോ ദ്വൈതത്തിനോടോ യാതൊരു സമ്പ്രദായത്തിനോടും വിരോധമില്ല. ഗൗഡപാദാചാര്യർ പറഞ്ഞു, സ്വസിദ്ധാന്ത വ്യവസ്ഥാസു ദ്വൈതിനോ നിശ്ചിത ദൃഢം പരസ്പരം വിരുദ്ധ്യന്തേ തൈരയം വിരുദ്ധ്യതേ. ഓരോരുത്തർ അവരവരുടെ സിദ്ധാന്തം നിശ്ചയിച്ചിട്ട് ഇതുമാത്രമാണ് സത്യം എന്ന് പറഞ്ഞു പരസ്പരം ശണ്ട കൂടുന്നു. ഞങ്ങൾക്ക് ആരോട് ശണ്ടയില്ല. ഈ ശണ്ടയൊക്കെ വരാൻ കാരണം ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്നും സത്യത്തിനെ നോക്കുന്നത് കൊണ്ടാണ്. അനുഭവത്തിന്റെ മണ്ഡലത്തിൽ ശണ്ടയേ ഉണ്ടാവില്ല, വ്യവഹാര ഭേദമേ ഉണ്ടാവില്ല. അനുഭവത്തിലൊക്കെ തുല്യമാണ്. അപ്പോ ഇവിടെ അനുഭവത്തിനെ ശ്രദ്ധിക്കാന്ന്, അനുഭവം എന്താണ്? എല്ലാവർക്കും അനുഭവമുണ്ട്, ഞാനുണ്ട്. നമുക്ക് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം അതാണ്, ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആദ്യമൊക്കെ അനുഭവം വരുന്നതിന് മുമ്പ് ആ വിശ്വാസത്തിൽ നമ്മളെക്കാളും ബുദ്ധിയുള്ള ഒരാൾ വന്ന് ചിലപ്പോൾ കുഴപ്പം ഉണ്ടാക്കിയാൽ വിശ്വാസം തകരാറായിട്ട് പോകും. ലോകത്തിനെക്കുറിച്ച് പല വിശ്വാസങ്ങൾ, ഒരു കാലത്ത് ഭൂമി പരന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നു, അന്ന് ആരോ ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് വിഷം കൊടുത്തു കൊന്നു. ഇപ്പോഴും പല സയന്റിഫിക് ആയിട്ടുള്ള പല ഡിസ്കവറീസും ഇൻവെൻഷൻസും ഓരോരാൾ വരുമ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം. ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ചന്ദ്രനിലേക്ക് പോയി എന്നാണ് നമ്മൾ ഇത്ര കാലം കേട്ടിട്ടുള്ളത്. ഈയിടെ ജപ്പാൻകാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത്രേ അമേരിക്ക ചന്ദ്രനിലേക്ക് പോയിട്ടേ ഇല്ല എന്ന്. വെറുതെ കള്ളം പറഞ്ഞതാണ്. 2006 ഞങ്ങളത് വി ആർ ഗോയിങ് ടു പ്രൂവ് ഇറ്റ്, പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു അത്രേ. ഈയിടെ ഒരു സയന്റിസ്റ്റ് എന്നോട് പറഞ്ഞു. അപ്പോ എന്തിനെ വിശ്വസിക്കും നമ്മള്? അപ്പോ ഇവിടെ ഇതൊക്കെ മാറി മാറി വരും. പക്ഷെ നമുക്ക് ഒരേ ഒരു കാര്യം ഉറപ്പുണ്ട്, ഉറപ്പുള്ള ഒരൊറ്റ കാര്യം എന്താ? ഞാനുണ്ട് എന്നുള്ള. അതിൽ മാത്രം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അല്ലേ? ശരി, ഞാനുണ്ടല്ലോ, ഈ ഞാൻ എന്താണെന്ന്, എന്റെ സ്വരൂപം എന്താണ്? അപ്പൊ ഈ ശിഷ്യൻ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഈ ഞാൻ എന്താണ്? കസ്തുവം എന്ന് ചോദിച്ചപ്പോ അവിടെ ദേഹാനുഭവം ഇല്ലാതെ കുറച്ചു നേരം ഞാൻ എന്താണ് എന്ന അന്വേഷണത്തിൽ രമിച്ചു നിന്നു ഈ ശിഷ്യൻ. ആ ശിഷ്യൻ ഒരുവിധം തെളിഞ്ഞു ഉള്ള ഹൃദയത്തിൽ. ആചാര്യസ്വാമികളെ വന്ന് നമസ്കരിച്ചു പറഞ്ഞു, എന്നെ നല്ലവണ്ണം ഉപദേശിച്ച് അനുഗ്രഹിക്കണം. എനിക്ക് വസ്തു അല്പമൊന്ന് തെളിഞ്ഞു കിട്ടി, അത് എനിക്ക് മനനം ചെയ്ത് തെളിയാനായിക്കൊണ്ട് അങ്ങ് എനിക്ക് തത്വോപദേശം ചെയ്യണം എന്ന് പറഞ്ഞപ്പോ 6 എഴുതി കൊടുത്തു. ഇതിനെ മനനം ചെയ്യാം, ഇത് നല്ലവണ്ണം വിചാരം ചെയ്യാം. വിചാരം ചെയ്താൽ അങ്ങയ്ക്ക് അല്പം തെളിഞ്ഞിട്ടുള്ളത് നല്ലവണ്ണം തെളിയും. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ നച വ്യോമഭൂമി ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനോബുദ്ധി അഹങ്കാര ചിത്താനി, ചിത്തം. മനസ്സ്, മനസ്സെന്ന് വെച്ചാൽ എന്താ? നമുക്കൊക്കെ മനസ്സിനെ നിയന്ത്രിക്കണം, മനസ്സിനെ ഭഗവാന്റെ അടുത്ത് അയക്കണം, മനസ്സ് പറഞ്ഞാൽ കേൾക്കണില്ല അല്ലേ? ഈ മനസ്സെന്താ? ആലോചിച്ചു നോക്കിയാൽ ഒരു അനിർവചനീയ ശക്തി, പറയാൻ വയ്യ അല്ലേ? കുറെ വിചാരങ്ങളുടെ കൂട്ടം, ചിത്തവൃത്തികളാണ് മനസ്സ്.
വിചാരങ്ങളെ മാറ്റി നിർത്തിയാൽ മനസ്സ് എന്ന് പറഞ്ഞു ഒന്നില്ല. മനസ്സിന്റെ സ്വഭാവം എന്താ? സങ്കൽപ്പിക്കുക, വികൽപ്പിക്കുക, ഇതാണ് മനസ്സിന്റെ സ്വഭാവം. വിക്ഷേപം, ലയം, മുഖ്യമായ രണ്ട് സ്വഭാവം. ഒന്നിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, ചിന്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലോ ലയിച്ചു പോവും, ഉറങ്ങിപ്പോവും. ഒന്നിൽ ചിന്തിക്കും, ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഉറങ്ങിപ്പോവും. മനസ്സ് ചിന്തിക്കുന്ന അവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും. മനസ്സ് ലയിക്കുന്ന അവസ്ഥയാണ് ഉറക്കം. അപ്പൊ ഈ മനം, മനസ്സ് എന്ന് പറയുന്നത് സങ്കല്പ വികൽപ്പാത്മകം. ബുദ്ധി, അതിന്റെ ഉള്ളില് മനസ്സിൽ വരുന്ന ചീത്ത വിചാരങ്ങൾ, നല്ല വിചാരങ്ങൾ, ഇത് ചിന്തിക്കാം, ഇത് ചിന്തിക്കാൻ പാടില്ല, സത്സംഗത്തിന് വരുന്നു, ഞാൻ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ബുദ്ധി. അതിനു പുറകിൽ ഒരു ആളുണ്ട്, ഒരു നായ കടിക്കാൻ വരുന്നു എന്ന് വെച്ചാൽ ദൂരത്തുനിന്ന് എന്തോ വരുന്നു, കണ്ണിലൂടെ ആ ചിത്രം കടന്ന് ഉള്ളിൽ വീഴും, മനസ്സിൽ വരും. മനസ്സ് പറയുന്നു നായ വരുന്നു, ബുദ്ധി പറയുന്നു നായ വരുന്നു, അഹങ്കാരം ഉടനെ എന്തു പറയും? എന്നെ കടിക്കാൻ വരുന്നു, ഞാൻ കേൾക്കുന്നു. ഈ മനസ്സിന്റെയും ബുദ്ധിയുടെയും വേരാണ് ഈ അഹങ്കാരം. അഹങ്കാരം, അഹങ്കാരത്തിന് പുറകിൽ ചിത്തം. ചിത്തം എന്ന് വെച്ചാൽ ഈ അഹങ്കാരം അടക്കമുള്ള മനസ്സ് ഉദിക്കുന്ന സ്ഥാനം ഏതോ അതാണ് ചിത്തം. സങ്കല്പം വികൽപ്പവും ഓരോ കാലത്തിനനുസരിച്ച് ഉള്ളിൽ പൊന്തുന്നുവല്ലോ, ഇതൊക്കെ ചിത്തത്തുനിന്ന് പൊന്തുന്നു. അഹങ്കാരവും പൊന്തുന്നു, ബുദ്ധിയും പൊന്തുന്നു. രാത്രി ഉറക്കത്തിൽ എന്തുണ്ട്? മനസ്സ്, ബുദ്ധി, അഹങ്കാരമില്ല, ചിത്തമുണ്ട്. ചിത്തം സ്വരൂപത്തിനെ മറച്ച് ആവരണമായിട്ട് നിൽക്കുന്നു ചിത്തം. ഇപ്പോ ഈ ശിഷ്യൻ ഉപദേശിക്കാനായിട്ട് നമുക്ക് ഇപ്പൊ ഞാൻ എന്നെ അറിയണം, എന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണം, അതാണ് ആത്മസാക്ഷാത്കാരം. അതിന് ധ്യാനിക്കണം. എങ്ങനെ ധ്യാനിക്കും? അതിനാണ് ഈ ആറ് ശ്ലോകം. അതിൽ ആദ്യത്തെ ശ്ലോകം മാത്രം മതി. ആദ്യത്തെ ശ്ലോകം നിഷേധാത്മകമാണ്. ആദ്യം മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ഇതൊക്കെ തള്ളിക്കളഞ്ഞാൽ ഒരു ഇരുട്ട് വരുന്നു, വിക്ഷേപം, ഒരു ഇരുൾ. ചിലരൊക്കെ പറയും ധ്യാനിക്കാനിരിക്കുമ്പോ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, അഹങ്കാരം ഞാനല്ല, തള്ളിക്കളഞ്ഞാൽ ഒന്നും കാണുന്നില്ല, ഒരേ ഇരുട്ട്. ആ ഇരുട്ടിന്റെ പേരാണ് ചിത്തം. ആ ഇരുട്ട് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ വാസനയുടെ പടലമാണ്. നമ്മളുടെ ഉള്ളിലുള്ള അനേകം വാസനകൾ, ഇനി അനുഭവിക്കാൻ പലതുകൊണ്ട് അനുഭവിക്കാനുള്ള അർജസ്സും ഡിസയർസും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു കറുത്ത പടലമാണ് ഈ ചിത്തം. അത് ഉറക്കരൂപത്തിൽ നമ്മളിൽ ആവിർഭവിക്കും. അവിദ്യ എന്നും അതിന് പറയാം. ഇതൊക്കെ തള്ളിക്കളയുമ്പോ ഈ അവിദ്യ ഉള്ളിൽ നമുക്ക് തോന്നും. അതാണ് ഇരുട്ട് കടക്കണം എന്നാണ്. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഭാഗവതത്തില് അർജുനനെ കൃഷ്ണൻ കൂട്ടിക്കൊണ്ടുപോകുന്നു വൈകുണ്ഠത്തിലേക്ക്, സന്താനഗോപാലത്ത്. വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ് ഒരു വലിയ ഇരുണ്ട പ്രദേശം. ആ ഇരുണ്ട പ്രദേശത്തിൽ ഭഗവാൻ സുദർശനം കൊണ്ട് പ്രകാശമുണ്ടാക്കി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. ആ ഇരുണ്ട പ്രദേശം നമ്മളും കാണും വൈകുണ്ഠത്തിൽ എത്തുന്നതിന് മുമ്പ്. വൈകുണ്ഠം എവിടെ ഉണ്ട്? എന്നിൽ തന്നെ ഉണ്ട്. എന്നിൽ എന്റെ സ്വരൂപമായിട്ടുണ്ട് വൈകുണ്ഠം. അത് എന്നെ യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിൽ എന്റെ സ്വരൂപത്തിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ഇരുട്ടിന്റെ മറ. ആ മറയെ സുദർശനം, നല്ല ദർശനം കൊണ്ട്, ജ്ഞാന തെളിച്ചം കൊണ്ട് നീക്കിയാൽ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു കിട്ടും. അപ്പോ അതിന് ആദ്യത്തെ പടി മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിത്തം ഞാനല്ല എന്ന് തള്ളിക്കളയുമ്പോ സ്വയം പ്രകാശിക്കുന്ന ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഈ ശ്ലോകം ആദ്യം പഠിച്ചു ചൊല്ലിയാൽ തന്നെ ഒരു സുഖം. ഞാൻ ഈ ദേഹമല്ല, മനസ്സല്ല. മനസ്സിൽ അനേക വിചാരങ്ങൾ വരുമ്പോഴൊക്കെ ഇതിങ്ങനെ മന്ത്രം പോലെ ആദ്യം പറയുക. മനസ്സ് ഞാനല്ല, ബുദ്ധിയുടെ വൃത്തികളൊന്നും ഞാനല്ല, അഹങ്കാരം ഉദിക്കുക അസ്തമിച്ചാലും ഞാനല്ല, ഇതൊക്കെ തള്ളിക്കളഞ്ഞ് വരുന്ന ഇരുട്ടും ഞാനല്ല, എല്ലാറ്റിനും അപ്പുറമുള്ള ചിദാനന്ദരൂപമായ ശുദ്ധ ശിവം, പ്രജ്ഞ, ബ്രഹ്മമാണ് ഞാൻ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിത് ആനന്ദ സ്വരൂപമായ ശുദ്ധ ശിവം ആണ് ഞാൻ. അതാണ് എന്റെ യഥാർത്ഥ സ്വരൂപം.
ഇത് നമുക്ക് മനനം ചെയ്യാനായിട്ടാണ് ഈ ശ്ലോകം, ധ്യാനിക്കാനായിട്ടാണ് ഈ ശ്ലോകം. ഈ ശ്ലോകത്തിനെ അഭിമാനവൃത്തിയായിട്ട് എടുക്കാൻ പാടില്ല. അഭിമാനവൃത്തി എന്ന് വെച്ചാൽ ഞാൻ ശിവമാണെന്ന് പറയാനല്ല, തെറ്റിദ്ധാരണ വന്നു. ഞാൻ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് കണ്ടെത്തുന്നതാണ് ചിദാനന്ദരൂപ ശിവോഹം. ബ്രഹ്മത്തിന്റെ ലക്ഷണം എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം ബോധമയമാണ്, ചൈതന്യമയമാണ്. ചൈതന്യമാണ് ബ്രഹ്മം, ശാന്തിയാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിനെ എവിടെ അന്വേഷിക്കും? ഞാൻ ഈ പറയുമ്പോ വീണ്ടും വീണ്ടും ഒരു കാര്യം പറയാം, നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടായി പോവും. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഈ രണ്ട് കാര്യമേ നിങ്ങളെ കൊണ്ട് സാധിക്കുള്ളൂ. അത് സ്വയമേവ തെളിയട്ടെ, സ്വയമേവ തെളിയട്ടെ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ there is every chance that you will only misunderstand or you will go to sleep. മനസ്സിന് ഈ രണ്ട് കാര്യമേ അറിയുള്ളൂ. മനസ്സിന് ഒരിക്കലും സത്യത്തിനെ പിടിക്കാൻ സാധ്യമല്ല. മനസ്സുകൊണ്ട് പിടിക്കുന്നതൊക്കെ കള്ളമേ ആവുകയുള്ളൂ. മനസ്സിന് കള്ളമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ വേദാന്തം ബ്രഹ്മത്തിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നിൽ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ ഉറങ്ങും. മനസ്സിനെ കടന്നിട്ട് ഒരു തെളിച്ചം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നമ്മൾ വലിയ വിഷമമൊന്നും കൂടാതെ ശ്രവിക്കുക. കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ്. യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ത്രൂ ദ മൈൻഡ്, യു വിൽ സ്ലോലി ട്രാൻസെൻഡ് ദ മൈൻഡ് ആൻഡ് സീ ദ ട്രൂത്ത് ഇൻ യുവർ സെൽഫ്. നിങ്ങളിൽ അതിനെ കാണും, അല്ലാതെ അറിയല്ല ചെയ്യാം. നിങ്ങളിൽ അതിനെ കാണും. അറിവേ സ്വരൂപമായി, ജ്ഞപ്തിയെ സ്വരൂപമായി, എന്നിൽ ഞാനായിട്ട് അതിനെ നമ്മൾ തെളിഞ്ഞു കാണും, ബോധചക്ഷുസ്സുകൊണ്ട് കാണും. അപ്പോ മുക്തി നേടേണ്ടതല്ല, മുക്തി സിദ്ധമാണെന്നറിയും. നേടേണ്ടതാണെങ്കിൽ പോയി പോകും, വരുന്നതൊക്കെ നഷ്ടമായി പോകും, അപ്പിയർ ആവുന്നതൊക്കെ ഡിസപ്പിയർ ആവും, പ്രത്യക്ഷപ്പെടുന്നതൊക്കെ മറഞ്ഞു പോകും. അപ്പോ നമുക്ക് ഒരു പ്രത്യക്ഷപ്പെടലോ മറഞ്ഞു പോകലോ അല്ല വേണ്ടത്, നമുക്ക് സിദ്ധമായിട്ടുള്ള

0: ായി സദസദിതി പ്രതിപത്തിയത് സത്തോമിതി മൃദുവായി മൃദുവായി അമർന്നിടേണം. അഹമിരുളല്ല ഇരുളായിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ഞങ്ങളൊക്കെ ഇരുട്ടിലാണെന്ന് ആളുകൾ പറയും. അന്ധകാരം, അജ്ഞാന അന്ധകാരം, ആരും ഇരുട്ടിലല്ല എന്നാണ് നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകം. ഇതിൽ അദ്ദേഹം പറയുന്നു, ആരും ഇരുട്ടിലല്ല, അഹം ഇരുളല്ല, ഞാൻ എന്നുള്ള അനുഭവം ഇരുട്ടേ അല്ല. കാരണം എന്താ, അതൊന്ന് മാത്രം എല്ലാവർക്കും എപ്പോഴും അറിയണു, ഞാനുണ്ട്. അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹമഹമെന്നറിഞ്ഞിടാതിരുന്നിടേണം. ലോകത്തിൽ ആരും ഞാനില്ല എന്ന് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് അത് പ്രകാശമാനം. അത് സ്വയം ജ്യോതി, സ്വയം പ്രകാശം, സെൽഫ് ഇഫൽജന്റ് റിയാലിറ്റി, വിച്ച് കൻ നെവർ ബി ഡിനൈഡ്, വിച്ച് ഇസ് എവർ എക്സിസ്റ്റന്റ് ഇറ്റേണൽ എലമെന്റ് ഇൻ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അത് പതുക്കെ പതുക്കെ പതുക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അറ്റൻഷൻ, ശ്രദ്ധ, അതാണ് ജ്ഞാനത്തിന് സാധനയല്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, ഭഗവാൻ ഗീതയിൽ സാധനാവാൻ ലഭതേ ജ്ഞാനം എന്നല്ല പറഞ്ഞ്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഒരു പരമസദ്ഗുരു എന്തു ചെയ്യുന്നു, ശ്രദ്ധയെ അങ്ങോട്ട് തിരിക്കൂ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. വസ്തു കിട്ടി, കുറച്ചു നേരം മുമ്പ് ഇല്ലാത്തത് ഇപ്പോ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? അതുകൊണ്ടാണ് ഭക്തന്മാർ പറയണത്, ഒന്നും ഞാൻ ചെയ്തില്ല, എങ്ങനെ കിട്ടിയെന്നാണ്. കൃപ, അരുൾ, അരുൾ, കൃപ. കൃപ എന്ന് പറയാൻ കാരണം എന്താ, പെട്ടെന്ന് ഈ ശ്രദ്ധ ഉദിച്ചു. ശ്രദ്ധ ഉദിച്ചപ്പോ ഉള്ളില് സത്യം പ്രകാശിച്ചു എന്നാണ്. ഈ അനുഗ്രഹം നമുക്ക് എപ്പോ ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു പ്രസന്നനാവണം. നമ്മളുടെ ഉള്ളിലുള്ള ഗുരു നമ്മളെ ബോധിപ്പിക്കും. നമ്മൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു, കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ കൊളുത്തിപ്പിടിക്കുക. നമ്മളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ജ്വലിക്കാം. ആ ജ്വലിക്കാനുള്ള ദിവ്യമുഹൂർത്തത്തിന് നമ്മൾ കാത്തിരിക്കുക. ആ ശ്രദ്ധ അതിൽ പതിഞ്ഞാൽ പിന്നീട് നമുക്ക് വിഷമല്ല. പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അത് തെളിഞ്ഞു വരും, തനിയെ തെളിഞ്ഞു വരും ഉള്ളിൽ. അപ്പോ ഒരു സംശയവും ഉണ്ടാവില്ല, യാതൊരു സംശയവും നമുക്ക് ഉണ്ടാവില്ല. സംശയങ്ങളൊക്കെ അസ്തമിക്കും, ശാന്തി സ്വതസിദ്ധമാകും, സഹജമാണ്. വ്യവഹാരത്തിൽ എന്ത് തന്നെ വന്നാലും, എത്രയൊക്കെ തന്നെ വിഷമങ്ങളൊക്കെ വന്നാലും നമ്മളുടെ കേന്ദ്രസ്ഥാനത്തിൽ ഒരു ശാന്തി ഉണ്ടാവും. പുറമേക്ക് എന്തൊക്കെ തന്നെ ചലനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കേന്ദ്രത്തിൽ, സെന്ററിൽ, വിൽ ബി എവർ പീസ്ഫുൾ. ആ ശാന്തി നമുക്ക് അനുഭവമായി സിദ്ധിക്കും. ആ അനുഭവമാണ് ഈ ആറ് ശ്ലോകങ്ങളിലായിട്ട് ആദിശങ്കര ഭഗവത്പാദർ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ നാളെ കാണാം. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരുമാം തതൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
2: ആ രാജന്യ ബന്ധു എന്നോട് അഞ്ച് ചോദ്യം ചോദിച്ചു. ഇവിടെ അല്പം പറയാനുള്ളത്, പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം, പറയാതിരിക്കാൻ എനിക്കൊട്ടു പറ്റത്തുമില്ല. രാജന്യ ബന്ധവും ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത്, രാജന്യൻ എന്ന് വെച്ചാൽ ക്ഷത്രിയൻ എന്നർത്ഥം. രാജന്യാ ബന്ധവോ അസ്യ, ക്ഷത്രിയന്മാർ ബന്ധുവായിട്ടുള്ളവൻ രാജന്യ ബന്ധു. അവന് വ്യാഖ്യാനിച്ചെന്താണ്, സ്വയം ദുർവൃത്ത, ഈ രാജാവ് ദുർവൃത്തനാണ്. ദുർവൃത്തൻ എന്ന് വെച്ചാൽ ദുരാചാരിയാണ്, ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. ഇത് ശരിയായ വ്യാഖ്യാനമല്ല. കാരണം ഇദ്ദേഹം ചോദിച്ചത് 5 ചോദ്യങ്ങളാണ് ആധ്യാത്മിക

0: ആത്മീയമായ വിഷയങ്ങളെ സംബന്ധിച്ച് അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്. അടുത്ത ഗോതമന് തന്നെ ഈ ചോദ്യത്തിന് മറുപടി അറിയാൻ വേണ്ടി പോകുന്നുണ്ട്, രാജാവ് ഉപദേശിക്കുന്നുണ്ട്. രാജാവ് ഉപാസകനാണ്, വിദ്വാനാണ്. അങ്ങനെയുള്ള രാജാവിനെ ദുർബുടത്തൻ എന്ന് വ്യാഖ്യാനിച്ചു. എന്തുകൊണ്ട്? രാജന്യ ശബ്ദം വന്നുണ്ട്, ക്ഷത്രിയ ശബ്ദം വന്നു. അപ്പൊ ക്ഷത്രിയനെന്ന് എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഉടൻ നീചൻ, ദുർവൃത്തൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ശബ്ദം പ്രയോഗിച്ചില്ലെങ്കിൽ ഭാഷകാരൻ ഉറക്കം വരത്തില്ല. അതിനെവിടെയും പ്രയോഗിച്ചു ദുർവൃത്ത. ചോദിക്കും, അങ്ങനെയൊരു അർത്ഥം എന്തുകൊണ്ടായിക്കൂടാ ദുർവൃത്തൻ? അങ്ങനെ ഒരു അർത്ഥം ദുർവൃത്തനെന്ന് അർത്ഥമില്ല. കാരണം ഇത് സാധാരണ പറയുന്ന ഒരു പ്രയോഗമാണ്, രാജന്യ ബന്ധു, ബ്രഹ്മബന്ധു. അടുത്തിനി വരും ബ്രഹ്മബന്ധു. അവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. ഇതേപോലെ തന്നെ അവിടെയും അർത്ഥം പറയാം, ക്ഷത്രിയൻ ബന്ധുക്കളായിട്ടുള്ളവൻ, ബ്രാഹ്മണൻ ബന്ധുക്കളായിട്ടുള്ളവൻ, ബ്രഹ്മബന്ധു. ബ്രഹ്മബന്ധു എന്ന് പറയുന്നത് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചവൻ ദുർവൃത്തനെന്ന് എഴുതിയില്ല. കാരണം എന്തുകൊണ്ടത് ബ്രാഹ്മണനാണ്. രാജന്യ ബന്ധു ക്ഷത്രിയ ശബ്ദം വന്നുകൊണ്ട് അവിടെ എന്തെഴുതി ദുർവൃത്തനെന്ന് എഴുതി. ഇത് ബ്രാഹ്മണനായ ഗൗതമൻ പോയി ഉപദേശം സ്വീകരിക്കുന്ന ഒരു ക്ഷത്രിയനെ കുറിച്ചാണ്, ഗുരുവാണ് അദ്ദേഹത്തെ കുറിച്ചാണ് ദുർവൃത്തനം കഴിഞ്ഞത്. ആ വ്യാഖ്യാനം ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. രാജന്യബന്ധു എന്ന് എന്തിനു പറഞ്ഞു? സാറിന്റെ രാജന്യബന്ധു എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലല്ല സാറിന് പറയുന്നു. ഒരു ക്ഷത്രിയനെ കുറിച്ച് പറയുമ്പോൾ ദേഷ്യത്തിൽ പറയുന്നതാണ്, ബ്രാഹ്മണനെ കുറിച്ച് പറയുമ്പോഴും പറയും നീ ഒരു ബ്രഹ്മബന്ധുവാകരുത്. എന്നുവെച്ചാൽ കേവലം നാമത്തിൽ മാത്രം ബ്രാഹ്മണനാകരുത് എന്ന് പറയും. അറിവ് കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം നീ ബ്രാഹ്മണനാകണം. അടുത്ത് പറയും നീ വെറും പേരിന് വെറും നാമധാരിയാകരുത്. അതുപോലെ ഇത് വെറും പേരിന് ക്ഷത്രിയനാണ് എന്നാണ്. പേരിന് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ എന്താണോ, ഇയാൾ ജ്ഞാനിയാണോ? ശരിക്കും അയാൾ ജ്ഞാനിയാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്. ക്ഷത്രിയനായി രാജാവായിരിക്കുന്നു, അയാൾ എന്നോട് അങ്ങനെ ചോദിച്ചു, രാജന്യ ബന്ധു. അപ്പൊ പേരിന് മാത്രം ക്ഷത്രിയനായവനെ രാജന്യ ബന്ധു എന്ന് പറയും, പേരിന് മാത്രം ബ്രാഹ്മണനായവനെ ബ്രഹ്മബന്ധു എന്ന് പറയും. എന്തായാലും അതിന് ദുരാചാരി ദുർവർധന ഒരർത്ഥമില്ല. പക്ഷെ രണ്ടിടത്ത് രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചു. ബ്രഹ്മബന്ധു എന്ന് പറയുന്നിടത്ത് ദുർവർത്തൻ എന്ന് വ്യാഖ്യാനിച്ചില്ല, രാജന്യ ബന്ധു എന്ന് പറയുന്നിടത്ത് ദുർവർത്തൻ എന്ന് വ്യാഖ്യാനിച്ചു. ഇനിയും വരുന്നുണ്ട്, കേട്ടോടൻ. ഇവിടെ ഇത്ര ഇത്രയും നിർത്തുകയാണ്. അപ്രാക്ഷി പൃഷ്ടവാൻ തേഷാം പ്രശ്നം ഏകഞ്ചന ഏകമപി നാശകം ന ശക്തവാൻ അഹം വിവക്തം വിശേഷിയനാർത്ഥവതോ നിർണയതും പറയുന്നു. പയ്യൻ അച്ഛനോട് പറയുന്നു, അതിൽ ഒരു ചോദ്യം പോലും എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ അല്ലേ ഉത്തരം. ഏകമപി നാശകം ന ശക്തമനഹം വിവിക്തം വിവക്തം വിശേഷൻ അടുത്തതോ നിർണയതും. ചോദ്യം തന്നെ എനിക്ക് പിടിയിട്ടില്ല, എന്തൊക്കെയായി ചോദിക്കുന്നു. സഹോവാച പിത യഥാ ആഗതമാത്ര ഏതാൻ പ്രശാനമത ഉക്തവാനസി തേഷാം നേകഞ്ചനാശകം വിവക്തമിതി തഥാ മാം ജാനിഹി ത്വദീയ അജ്ഞാനേന ലിംഗേന മമ തദ്വിഷയം അജ്ഞാനം ജാനിഹി. കാരണം നാട്ടുമ്പുറത്ത് പറയും, തടിയെവിടെ മോനെ, പറയും വരയെവിടെ അപ്പ, അല്ല വരയെവിടെ മോനെ, തടിയെവിടെ അപ്പ. മകന് വയസ്സായി, തടി പണി ചെയ്യുന്നതിനാണ് അയാൾക്ക് വരയിട്ട് വര കാണാൻ വയ്യ. അതുകൊണ്ട് മോൻ്റെ അടുത്ത് ചോദിച്ചു വരയെവിടെ മോനെ. അതാണ് മോൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു തടി എവിടെ അപ്പ, അവൻ അത്രയും കാഴ്ചയില്ല, തടിയും അവന് കാണാൻ. അച്ഛന് വര മാത്രമേ കാണാൻ വയ്യ, അതുകൊണ്ട് മോന് തടിയും കാണാൻ വയ്യ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് മത്സ, എനിക്കും ഈ വിവരങ്ങളൊന്നും അറിയത്തില്ല, അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചു. ത്വദീയ അജ്ഞാനേന ലിംഗേന പറയുന്നു. എന്തായാലും നീ അജ്ഞനാണോ? ഇതാണ് അടയാളം തദ്വിഷയം അജ്ഞാനം, ഞാനും അജ്ഞനാണെന്നുള്ളതിന്. എന്തായാലും ശിഷ്യൻ അജ്ഞനാണെങ്കിൽ മനസ്സിലായ ഗുണം ഗുരു അജ്ഞനാണ് എന്നും, നീ അറിവില്ലാത്തവനാണ്, അതൊരു പൊതുവെ തത്വമായിട്ട് പറയുകയല്ല, തന്നെ സംബന്ധിച്ച് പറയുകയാണ്. ശിഷ്യന്മാരെല്ലാം ജ്ഞാനികളായിക്കൊള്ളണമെന്നൊന്നുമില്ല, എന്നാൽ ഇവിടെ പറയുകയാണ്, നിനക്ക് നിന്നെ ഞാനാ പഠിപ്പിച്ചത്, നിനക്ക് ഈ വിഷയത്തിൽ അറിയില്ല, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം എന്താണ്. കാരണം നീ വത്സ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പുത്രനായ നിന്നെ ഞാൻ അത് ഉപദേശിക്കാതിരിക്കുന്നു. കഥം യഥാ ഹമേഷാം പ്രശ്നാണ ഏകഞ്ചനം ഏകമഭിന വേദന ജാനൈതി. ഇതിന് ഒരു ചോദ്യം പോലും ഉത്തരവും എനിക്കും അറിയത്തില്ല, അതുകൊണ്ടാണ് എല്ലാം മനഃപൂർവ്വം തന്നെ പഠിപ്പിക്കാതിരുന്നതൊന്നുമല്ല. യഥാത്വം ഏവ അംഗ ഏതാൻ പ്രശ്നാണെന്ന ജാനീഷേ തഥാഹമേതെന്ന ജാനൈത്യർത്ഥ. ഇപ്പോ ഇതിലൊരു ചോദ്യവും മറുപടിയും നിനക്കറിയത്തില്ലല്ലോ, അത് തന്നെ എന്റെ ഇത്തിരി എനിക്കും അറിയത്തില്ല. അതോ മയ്യപ്പി അന്നദാഭാവുള്ള കൃത്യം, അതുകൊണ്ട് നീ എന്നെ കുറ്റം പറയുന്നു, അറിഞ്ഞു വെച്ചുകൊണ്ട് പഠിപ്പിച്ചില്ല. അങ്ങനെയുണ്ടല്ലോ ചില ആശാന്മാർ, 18-ാമത്തെ അടവ് പഠിപ്പിക്കത്തില്ല, 17 അടവും പഠിപ്പിക്കും. അതുപോലെ നീ എന്നെ കുറിച്ച് ധരിക്കരുത്, എനിക്കറിയാവുന്നെല്ലാം നിനക്ക് പറഞ്ഞു തന്നു എന്നാണ്. കുത ഏത് ദേവം യഥോ യദ്യഹം ഇമാൻ പ്രശ്നാൻ അവേദിഷ്യം വിദിതവാനസ്മി കഥം തേ തുഭ്യം പ്രിയായ പുത്രായ സമാവർത്തന കാലേ പുരാ നവക്ഷ്യം ന ഉക്തവാനസ്മി ഗോതമു ഗോത്രദ രാജ്ഞോ ജൈബലേർ അർദ്ധം സ്ഥാനമേയായ ഗതവാൻ. അതുകൊണ്ട് നിന്നെ സമാവർത്തന കാലത്ത് ഞാൻ നിന്നോടെല്ലാം നീ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ ശരിയാണ്. ഇത് ഞാൻ നിന്നെ ഉപദേശിച്ചില്ല, കാരണം ഇതെനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. എന്താണ് ഇത്രയും കാര്യങ്ങൾ എന്നെ അറിയാൻ ശേഷിക്കുന്നു? അതുകൊണ്ട് ഗൗതമൻ ഗോത്രത്തിൽ ഗൗതമനാണ്, ബ്രാഹ്മണ ഗോത്രത്തിൽ പറഞ്ഞയാളാണ്. പക്ഷേ ഇങ്ങനെ കേട്ടു തനിക്ക് അറിവില്ല എന്ന് പറഞ്ഞപ്പോ പിന്നീട് തിരിച്ചു പറഞ്ഞില്ല, ഓ ആ മണ്ടൻ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു, നീ അതൊന്ന് ശ്രദ്ധിക്കാൻ പോണ്ട, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നതിനപ്പുറം ഇനിയൊന്നും നിനക്കറിയാനില്ല, അതൊക്കെ അസംബന്ധമാണ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഗൗതമല്ല ബ്രാഹ്മണത്വമുണ്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു നേരെ ഇനി അത് പഠിച്ചിട്ടുള്ള കാര്യം. ഇത്രയും കാലം ഗുരുവായിരുന്നു, ഒരുപാട് പേരെ പഠിപ്പിച്ചു, പക്ഷെ ഒരു വിദ്യ അറിയില്ലെങ്കിൽ പഠിക്കുക, ഗുരുവായാലും പഠിക്കുന്നതിന് ദോഷമൊന്നും. നേരെ പോയി ജൈബിനിയുടെ അടുത്ത് മകനെ വിളിച്ചുകൊണ്ട് പോയി, എന്നാൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ പഠിക്കാം. അത് ഗൗതമന്റെ മഹത്വം. അങ്ങനെ ഒരു പുത്രനെ വിളിച്ചുകൊണ്ട് ജൈബലേർ അർത്ഥം സ്ഥാനമേയായ ഗതവാൻ, ഇത് പഠിക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയ ആചാര്യനായിരുന്നിട്ടും ഇത്രയും ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടും തനിക്കറിയാൻ വയ്യാത്ത കാര്യം മറ്റൊരാൾക്ക് അറിയാമെങ്കിൽ അത് മനസ്സിലാക്കും, അതാണ് മഹത്വം. അതുകൊണ്ട് പുത്രനെയും കൂട്ടി പഠിക്കാനായി പോയി, ഗുരുകുലത്തിലേക്ക് പോയി. ഇവിടെ ശ്രുതി ഇതിനൊന്നും യാതൊരു പക്ഷപാതിത്വവും കാണിക്കുന്നില്ല. ആ ക്ഷത്രിയനായ ആ രാജാവ് ഗുരുവാണ്, യോഗ്യനാണ്, ഗോതമന്റെ യോഗ്യതയും കാണിക്കും. ഗോതമൻ ബ്രാഹ്മണനാണ്, പക്ഷെ വിദ്യ പ്രാപിക്കുന്നതിന് വേണ്ടി യാതൊരു മടിയും കൂടാതെ ആ ക്ഷത്രിയന്റെ അടുത്ത് പോയി. ഇതാണ് നമ്മൾ ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഭാഷയത്തിൽ നിന്ന് വേറെ ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കേണ്ടി വരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ്, പക്ഷെ സഹിച്ചേ പറ്റൂ. തസ്മ്യഹ ഗൗതമായ പ്രാപ്തായ അർഹാം അർഹനാംസക്കാര കൃതവാൻ. ഗൗതമൻ രാജ്യസഭയിൽ ചെന്നു, പ്രഭാകൻ അറിയാൻ ഇദ്ദേഹം വലിയ ആചാര്യനാണ്, ഗുരുവാണ്, അദ്ദേഹത്തെ ബഹുമാനിച്ചു ആദരിച്ചു. അർഹാം അർഹണാം ചകാര കൃതവാൻ, അപ്പൊ വിദ്വാൻമാരെ വിദ്വാൻമാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് ചെയ്തു. സച്ച സഹ ഗൗതമോ രാജ്ഞോ അർത്ഥം ഏയായ തസ്മേഹ പ്രാപ്തായ അർഹാം ചകാര സഹപ്രാതഃ സഭാഗ ഉദേയായ തം ഹോവാച മാനുഷ്യ ഭഗവൻ ഗൗതമ ഇത്തസ്യ വരം വൃണീതാ ഇതി സഹോവാച തവൈവരാജൻ മനുഷ്യം മിത്തം യാമേവ കുമാരസ്യ അന്തേ വാചം അഭാഷത താമേവ മേ ബ്രൂഹീതി സഹ കൃത്രി ബഭൂവ. ഇനിയാണ് ശരിയായുള്ള കളി വരുന്നത്. സച്ച ഗോതമഃ കൃതാദിത്യഃ ഉഷിത്വ പരേദ്യു പ്രാതകാലി സഭാഗേ സഭാംഗതേ രാജ്ഞി ഉദേയായ. അഗൗതമന രാജാവ് ബ്രാഹ്മണനാണ്, വിദ്വാനാണ്, ഗുരുവാണ്. അദ്ദേഹത്തെ യോഗ്യമായ രീതിയിൽ തന്നെ രാജാവ് സ്വീകരിച്ചു. കൃതാതിഥ്യ അതിഥി മര്യാദയോടുകൂടി സ്വീകരിച്ചു. ഉഷിത്വ അവിടെ താമസിച്ചു. പരേദ്യു പ്രാതകാലെ പിറ്റേ ദിവസം രാവിലെ സഭാഗേ സഭാംഗതേ രാജ്ഞി ഉദേയായ. അങ്ങനെ ഒരു സമയമുണ്ട് രാവിലെ വിദ്വത് സഭ. ആ സഭയിൽ രാജാവ് വന്നിരിക്കും. വിദ്വാൻമാരെല്ലാം പല ഭാഗത്തുനിന്നും വരും, ചർച്ച നടക്കും. അങ്ങനെ രാജാവ് ആ സഭയിൽ വന്നു ചേർന്നു. ഇവിടെ എന്ത് ചെയ്തു? ഗോതമനോടെ എത്തി. സഭാഗേ സഭാംഗത്തെ സഭാഗേന്നാണ്, സഭാഗേ സഭയിൽ എത്തിച്ചേർന്നപ്പോൾ എന്നാണ്. രാജ്ഞി സഭാഗേന്നാണ്. രാജാവ് ആ സഭയിൽ എത്തിച്ചേർന്നപ്പോൾ രാജ്ഞി സഭാഗേ ഭജനം ഭാഗ പൂജാ സേവാ സഹ ഭാഗേന വർത്തമാന വർത്തഭാഗ പൂജ്യമാനോ അന്യേഹി സ്വയം ഗൗതമോദയായ രാജാനം ഉദ്ഗതവാൻ. ഭാഷകാരൻ വേറൊരർത്ഥം കൂടി പറയുന്നു. അവിടെ എല്ലാവരും കൂടി ചേർന്ന് പൂജിച്ചു. സഭാഗക്ക് ഭാഗ പൂജാ സേവ സഹഭാഗേന വർത്തമാനോ വാസ്തഭാഗ പൂജ്യമാനോ അന്യേഹി സ്വയം ഗൗതമ. അവിടെ വന്ന എല്ലാവരും ഗൗതമനെ പൂജിച്ചു. അങ്ങനെ പൂജിച്ച ഗൗതമൻ എന്ത് ചെയ്തു? ഉദയായ രാജാവിനോട് ഉദ്ഗതവാൻ പറഞ്ഞു. സംഭവവാച ഗൗതമ രാജ മാനുഷ്യ ഭഗവൻ ഗൗതമ ഗൗതമ മനുഷ്യ സംബന്ധിനോ വിത്തസ്യ ഗ്രാമീർവരം കാമം പ്രണീത പ്രാർത്ഥിക. സാധാരണ രാജസദസ്സിൽ ബ്രാഹ്മണൻ ചെല്ലുന്ന അന്നത്തെ കാലത്ത് അവർക്ക് ദക്ഷിണ എല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. രാജാക്കന്മാരാണ് ബ്രാഹ്മണരെ സംരക്ഷിച്ചിരുന്നത്. അവർ രാജാക്കന്മാരുടെ വൃത്തിക്കുകളാണ്, പുരോഹിതന്മാരാണ്. അവർ വരുമ്പോൾ അവരെ ബഹുമാനിക്കുക, അവർക്ക് ദക്ഷിണയും വസ്ത്രവും ഭക്ഷണയൊക്കെ കൊടുക്കുക എന്ന് രാജധർമ്മമാണ്. അപ്പൊ ആ മര്യാദ അനുസരിച്ച് രാജാവ് ബ്രാഹ്മണനായ ഗൗതമനോട് ചോദിച്ചു, അങ്ങക്ക് എന്ത് ധനമാണ് വേണ്ടത്? മനുഷ്യ സംബന്ധനം വിത്തസി ഗ്രാമാദേഹ ഗ്രാമമോ പശുവോ ഹിരണ്യമോ എന്താണോ വേണ്ടത്, കമം പ്രണീത പ്രാർത്ഥയത, എന്ത് വേണോ ചോദിച്ചോ. ബ്രാഹ്മണനാണ്, പുരോഹിതനാണ്, വിദ്വാനാണ്, തരാൻ തയ്യാറാണോ? സഹോവാച ഗൗതമ സ്തവൈവ തിഷ്ഠതിരാജൻ മാനുഷം വിത്തം. പറയുന്നത് ശരി, മാനുഷവിത്തം ആണ് പശു ഹിരണ്യ ഗ്രാമങ്ങളെല്ലാം, അതെല്ലാം അങ്ങയുടെ കയ്യിലിരിക്കട്ടെ. ഞാനിപ്പോ അങ്ങനെ ഭിക്ഷാർത്ഥിയായിട്ട് വന്നവനല്ല, ധനത്തിന് വേണ്ടി വന്നവനല്ല, ധനകാമനായി വന്നവനല്ല. യാമേവ കുമാരസ്യ മമ പുത്രസ്യ അന്തേ സമീപേ വാചം പ്രശ്ന പഞ്ചപ്രശ്ന ക്ഷണാം അഭാഷധ ഉക്തവാനസി താമേവ വാച മേ മഹിം ബ്രൂഹി കഥയാ. എന്റെ മകനോട് അങ്ങ് അഞ്ച് ചോദ്യം ചോദിച്ചു, അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഞാൻ വിത്തത്തിന് വേണ്ടിയിട്ടല്ല വന്നത്, വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്, അതെനിക്കറിയാം. അതിനു വേണ്ടിയിട്ടാണ് വന്നത്. ഇത്യുക്തഗോതമേന രാജ അങ്ങനെ പറഞ്ഞു. സഹ കൃത്രി ദുഃഖി ബഭുവ ഹിന്ദു ഇതമിതി. ഇവിടെയാണ് ചെറിയൊരു ഭാഷകാരൻ ചെറിയൊരു പണിയോട് പണിച്ചിട്ടുള്ളത്. മന്ത്രത്തിനെന്താണോ മേ ബ്രഹീതി സഹ കൃത്രി ബഭുവ. ഇവിടെ ഗൗതമൻ ബ്രാഹ്മണനായ ഗൗതമൻ വിദ്യയെ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ചെന്നു. രാജാവാണെങ്കിലോ വിദ്യാദാതാവായിട്ടിരിക്കുന്നു, വിദ്യ ഉപദേശിക്കുന്നവനായിരിക്കുകയാണ്. അപ്പൊ തന്റെ പുത്രനോട് ചോദ്യം ചോദിച്ചു, പുത്രൻ വന്ന് തന്നോട് പരിഭവം പറഞ്ഞു, തനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു വിദ്യ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാ ചെന്നത്. വിദ്യാവ്യസനിയായിട്ടാണ് ചെന്നത് ഗൗതമൻ. രാജാവ് ഉപദേശിക്കുന്ന ആളാണ്, അടുത്ത് ഉപദേശിക്കുന്നുണ്ട്. അപ്പോ മേ ബ്രൂഹീതി, എന്നോട് ഉപദേശിച്ചാലും എന്ന് പറഞ്ഞിട്ട് ഇതി സഹ കൃച്ഛ്രീ ബഭൂവ സഹോ വാചാനെന്ന് പറഞ്ഞ് സഹ ഇവിടെ താന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ മന്ത്രത്തിൽ ഉദ്ദേശിക്കുന്ന ഗൗതമനെ ശുഭാഷികാരനെ മാറ്റി രാജാവിനെ എന്നാക്കി. ഇങ്ങനെ ചോദിച്ചിട്ട് രാജാവ് ദുഃഖിച്ചു എന്ന് എഴുതി. രാജാവിന് ദുഃഖിക്കേണ്ട കാര്യം, ഗുരുവിനാണോ ദുഃഖം, ശിഷ്യനാണോ ദുഃഖം? സാമാന്യ ബുദ്ധിയുണ്ട് നമുക്ക് മനസ്സിലാകും. പക്ഷേ സഹകൃത്രി ബഹുവ എന്നുള്ളതിന് രാജാവ് ദുഃഖിച്ചു, അതായത് ഗുരു ദുഃഖിച്ചു എന്ന്. എന്തുകൊണ്ട്? ശിഷ്യൻ ബ്രാഹ്മണനായതുകൊണ്ട്. ബ്രാഹ്മണൻ ക്ഷത്രിയനായ ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോ, ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ എന്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്നല്ലോ എന്ന് കരുതി ഗുരു ദുഃഖിക്കണം എന്നാണ്. മറിച്ചവിടെ വ്യാഖ്യാനിച്ചു, ബ്രൂഹീതി സഹ കൃച്ഛ്രീ ബഭൂവ. അത് മാത്രമല്ല, ജ്ഞാനശ്രുതി വ്യാഖ്യാനത്തിൽ പറഞ്ഞു, ജ്ഞാനശ്രുതി ദുഃഖത്തോടുകൂടി ചെന്ന് വിദ്യ സ്വീകരിക്കാൻ, ദുഃഖത്തോടുകൂടി ചെല്ലുന്നവൻ ശൂദ്രനാണെന്ന് പറഞ്ഞു. ഇവിടെ മറിച്ച് ബ്രാഹ്മണനെ ശൂദ്രനാക്കേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിനി പറയുന്ന ഭാഗങ്ങളെയൊന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ ദുഃഖിക്കാൻ രാജാവിന് യാതൊരു സംഗതിയില്ല. രാജാവ് സന്തോഷത്തോടുകൂടി വിദ്യ ഉപദേശിക്കുന്നുണ്ട്. ദുഃഖിച്ചത് വിദ്യ ആഗ്രഹിച്ചവനെ ദുഃഖം വരും, വിദ്യയ്ക്കുള്ള വ്യസനവനാണ്. പക്ഷെ ബ്രാഹ്മണനായതുകൊണ്ട് ദുഃഖം പാടില്ല എന്ന് കരുതി ഇവിടെ അതിന് തെളിവായി അടുത്തും പറയുന്നുണ്ട്. രാജാവിന് എന്തുകൊണ്ട് ദുഃഖമില്ല വെറുതെ പറയുന്നതല്ല. സ്തംഭ ചിരം വസേത്യ ആജ്ഞാപയാം ചകാര സ്തംഭോ വാച യഥാമാത്വം ഗൗതമ അവതോ യഥേയം ന പ്രാക് തുക്തഃ പുരാ വിദ്യ ബ്രാഹ്മണാൻ ഗച്ഛതി തസ്മാദോ സർവേഷു ലോകേഷു ക്ഷത്രസേവ പ്രശാസന അഭൂത് ഇതി തസ്മൈ ഹോവാച സഹ കൃച്ഛ്രീ ഭൂതോ. അവൻ ദുഃഖിയായി. ആര്? ഭക്ഷ്യകാലം പറയുന്ന രാജാവ്. അപ്രത്യാഖ്യേയം ബ്രാഹ്മണം, ബ്രാഹ്മണനെ നിഷേധിക്കാൻ പാടില്ല മന്നുവാനോ, അതാണ് യുക്തി. ഗുരുവിന് എന്തുകൊണ്ട് ദുഃഖം വന്നു? കാരണം ഇവിടെ ശിഷ്യനായി വന്നത് ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനെ നിഷേധിക്കാൻ പാടില്ല, അതുകൊണ്ട് ദുഃഖം വന്നു. ന്യായേന വിദ്യ വക്തവ്യ, വിദ്യ ഉപദേശിക്കണം. ക്ഷത്രിയൻ ബ്രാഹ്മണന് ഉപദേശിച്ചേ പറ്റു. മത്വ തംഹ ഗൗതമം ചിരം ദീർഘകാലം വസ ഇത്യവം ആജ്ഞാപയാം ചകാര ആജ്ഞപ്തവ. ഇവിടെ ഗുരു എന്ത് ചെയ്തു? ക്ഷത്രിയനായ ഗുരു പ്രവാഹനൻ ദുഃഖിച്ചില്ല എന്നുള്ള തെളിവ് എന്താണ്? ഇവിടെ പറയുന്നു ആജ്ഞാപയാൻ ചകാര, ആജ്ഞാപിച്ചു എന്നാണ് ശിഷ്യനോട്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ദുഃഖിച്ചത് ഗുരുവല്ല ശിഷ്യൻ തന്നെയാണ്. അങ്ങനെ ഒരു അപകർഷതാബോധമുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ആജ്ഞാപിക്കാൻ കഴിയും ശിഷ്യനോട്? എന്താണ് ആജ്ഞാപിച്ചത്? ചിരം വസ, നീ ദീർഘകാലം ഇവിടെ താമസിക്കണം എന്നാ പറഞ്ഞു. എന്നിൽ നിന്ന് വിദ്യ സ്വീകരിക്കണമെങ്കിൽ ചിരം വസ, ദീർഘകാലം താമസിക്കണം. എന്റെ ഒരു ശിഷ്യനായി ഞാൻ ബ്രാഹ്മണനാണെന്നുള്ള അഭിമാനത്തോടുകൂടി ഇരുന്നൊന്നും കാര്യമില്ല. വിദ്യ സ്വീകരിക്കണമെങ്കിൽ എന്റെ മര്യാദ അനുസരിച്ച് തന്നെ സ്വീകരിക്കണം. അതുകൊണ്ട് അവിടെ ആ ഗുരുത്വത്തിന് ഒരു കുറവും വരാതെ തന്നെ പ്രവാഹനം ആജ്ഞാപിച്ചു എന്നാണ്. അങ്ങനെ ആജ്ഞാപിച്ച പ്രവാഹനെ കുറിച്ചാണ് പശുകാരൻ എഴുതിയത്. അയാളെ ദുഃഖിച്ചു, ദുഃഖിച്ച് എങ്ങനെ ആജ്ഞാപിക്കും? അതുമാത്രമല്ല, യത്പൂർവം പ്രത്യാഖ്യാതവാൻ രാജാ വിദ്യാം യസ്റ്റ പശ്ചാത്തിരം വസീത്യാജ്ഞപ്തവാൻ തന്നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപയതി ഹേതുവചനോക്യ. അതുമാത്രമല്ല പറയുന്നത്, പ്രവാഹണൻ ഗൗതമനോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് അടുത്തത്. എന്തുകൊണ്ട്? യത്പൂർവം പ്രത്യാഖ്യാതവാൻ ആദ്യം വിദ്യയെ നിഷേധിച്ചു എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഇവിടെ വിദ്യയെ നിഷേധിച്ചിട്ടില്ല. നിനക്ക് എന്ത് വിത്തമാണ് വേണ്ടതെന്നേ ചോദിച്ചോളൂ, വിദ്യ തരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഭാഷകാരനോട് എഴുതിയിരിക്കുന്നു, പൂർവം പ്രത്യാഘാതവാൻ ആദ്യം നിഷേധിച്ചു, പിന്നീട് ചിരം വസ ഇത്യാജ്ഞപ്തവൻ രണ്ടാമത് ആജ്ഞാപിച്ചു, ഇനി ഇവിടെ ദീർഘകാലം താമസിക്കണമെന്ന് ആജ്ഞാപിച്ചു. ഇപ്പോ ക്ഷത്രിയൻ ബ്രാഹ്മണനോട് ആജ്ഞാപിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നിമിത്തം ബ്രാഹ്മണൻ ക്ഷമാപയതി ഹേതുവചനോക്യ. ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ ബ്രാഹ്മണനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ഒരു ക്ഷമയും ചോദിക്കുന്നില്ല. ആജ്ഞാപിച്ചത് സത്യമാണ്, വിദ്യയെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ക്ഷത്രിയനേക്കാൾ മേളിലാണ് ബ്രാഹ്മണൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അഭ്യാസം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതും അസംബന്ധമാണ്. ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ആജ്ഞാപിച്ചത് നേരെ തന്നെയാ പറഞ്ഞത്. ആജ്ഞാപയാൻ ചകരശ്രുതി പറയുന്നു. എന്താ പറഞ്ഞു? ചിരം വസ വളരെ കാലം താമസിക്കുന്നു, ശിഷ്യനായി താമസിച്ച് ഗുരു ശുശ്രൂഷയൊക്കെ ചെയ്ത് നീ നിനക്ക് അതിന്റെ പക്വത വരുമ്പോ ഞാൻ ഉപദേശിക്കാമെന്നേ പറഞ്ഞുള്ളൂ, വിദ്യയെ നിഷേധിച്ചു. പക്ഷെ ഇവിടെ എന്തു പറയുന്നു? ബ്രാഹ്മണനായ ഒരുവൻ വിദ്യ ചോദിച്ചു വന്നപ്പോ അവനെ നിഷേധിച്ചു, പിന്നെ അവനോട് ആജ്ഞാപിച്ചത് രണ്ടും ക്ഷത്രിയനായ ഗുരുവിന്റെ കുറ്റമാണ്. ഗുരു ശിഷ്യനോട് ആജ്ഞാപിക്കുന്ന കുറ്റമെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് ക്ഷത്രിയനായതുകൊണ്ട് അത് കുറ്റമാണ്. ഇനി ക്ഷമ ചോദിക്കുന്നു. ഇവിടെ എവിടെ ക്ഷമ ചോദിക്കുന്നു? ക്ഷമയൊന്നും ചോദിക്കുന്നില്ല. ഈ വിദ്യ സ്വീകരിക്കുന്നതിനുള്ള പക്വത വേണം. അത് സ്വാഭാവികമാണ്. ഗുരുവിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഗുരു സാധന പറയും, കുറച്ചു കാലം ഇവിടെ താമസിക്കുക, സേവയൊക്കെ ചെയ്യുക, നിനക്കതിന്റെ യോഗ്യത വരുമ്പോൾ ഞാൻ വിദ്യ ഉപദേശിക്കുക. ഇങ്ങനെ പറയുന്നതിന് എന്താ കാരണം? ഭാഷകാരൻ തന്നെ പറയുന്നു, ഇനി അത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കും. ക്ഷത്രിയന് വിദ്യ ഉപദേശിക്കാൻ അവകാശമില്ല. വിദ്യ ഉപദേശിക്കാൻ ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ. പഠിക്കുന്നതിന് ക്ഷത്രിയനും അവകാശമുണ്ട്, പക്ഷെ പഠിപ്പിക്കാൻ അവകാശമുണ്ട്. ഗുരുവാകാൻ അവകാശമുണ്ട്. ക്ഷത്രിയന് അതിനുള്ള അവകാശമില്ലെങ്കിൽ പിന്നെ വൈശ്യൻ, ശൂദ്രൻ, സ്ത്രീ ഇവരുടെയൊക്കെ കാര്യം പറയാനുണ്ട്. അവരുടെ കാര്യം പറയാനേ ഉള്ളൂ. അന്ന് സമൂഹത്തിലെ ഏറ്റവും മേൽത്തിട്ട് നിൽക്കുന്നത് ബ്രാഹ്മണൻ, അതിന് തൊട്ടുതാഴെ ക്ഷത്രിയൻ. ആ ക്ഷത്രിയന് വിദ്യ ഉപദേശിക്കുന്നതിന് അവകാശമില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. പഠിക്കാൻ വേണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ ബ്രാഹ്മണൻ തന്നെ പഠിപ്പിക്കണം. ഇവിടെ ശ്രുതി എന്താ പറയുന്നത്? ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് ചെന്നു, രണ്ടു തരത്തിലും പറയും. ശ്രുതി പറയും, ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ അടുത്ത് ചെന്ന് വിദ്യ സ്വീകരിക്കുന്നു, ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് ചെന്ന് വിദ്യ സ്വീകരിക്കും. ഇതെല്ലാം ശ്രുതിയിലുണ്ട്. എല്ലാം ഇങ്ങനെ ഇരിക്കെ പറഞ്ഞിരിക്കണം എന്താണ്? ക്ഷത്രിയന് ഉപദേശിക്കാൻ സാധ്യമല്ല. സാധാരണ ഭാഷകാലം പറയുമ്പോൾ ചേർത്ത് ഒരു സ്ത്രീ ശൂദ്രന്മാർ, ശൂദ്രനെന്ന് മാത്രമല്ല സ്ത്രീ ശൂദ്രാണ് അവർ ഒരു ഗണത്തിലാണ് പഠിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഇതിന് അവകാശമില്ല. ഇതൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ഭാഷ്യത്തിലുണ്ട്. ഏത് ശങ്കരാചാര്യർ പറഞ്ഞെന്ന് എനിക്ക് പരിചയമില്ല, ഭാഷ്യത്തിലിതൊക്കെ ഉണ്ട്. ഇത് പലർക്കും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനിതൊക്കെ ഇത്രയും ഇങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും, കാരണം ശങ്കരാചാര്യരെ കുറിച്ച് എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. ശങ്കരാചാര്യ എല്ലാവരുടെയും ഗുരുവാണ്. അങ്ങനെയുള്ള ഒരു ശങ്കരാചാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനപ്രയാസമില്ല. പക്ഷേ ശങ്കരാചാര്യരോടുള്ള ബഹുമാനക്കുറവുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ പറയുന്നതിന് എനിക്കൊട്ടും മനപ്രയാസമില്ല. കാരണം ഇത് ഭാഷ്യകാരൻ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുന്നു, വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. വിശദീകരിക്കുക മാത്രമല്ല ഇത് അസംബന്ധമാണെന്നും പറയുന്നുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല. ഇവിടെ ബ്രാഹ്മണൻ ശിഷ്യനാണോ, അതുകൊണ്ട് അയാളെ ആജ്ഞാപിച്ചു, അതിന് പിന്നെ മാപ്പ് ചോദിക്കുന്നു, അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യം എഴുതി വെച്ചിരിക്കുന്നു. എന്തിന്? ക്ഷത്രിയനേക്കാൾ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണെന്ന് കാണിക്കാൻ.
1: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമഃ ശിവായ.
2: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karmashaka, Adhyayam 15.
3: Atha Pancha.

0: ദേവതായാംഗിരസ്വധ്രുവേശീദതം
1: ഇശശ്ചോർജ്ജശ്ച ശാരദാഋതു അഗ്നേരന്തശ്ലേഷോസി
0: കൽപേതാന്ദ്യാവാ പൃഥിവീ കൽപന്താമാപ ഓഷാധയഃ കൽപന്ത മഗ്നയഃ പൃഥം മമ ജ്യേഷ്ഠ്യാ ആയസവ്രാതാഃ യേ അഗ്നയഃ സമാ

ദേവമാഹമിഷ്യന്തരിക്ഷമേത്യാഹുദർജുനേവേദം ലോകം ഗമയേരത്മനത്തെ ആത്മദ്ധാരേ വസ്ത്രാഗച്ഛത മധുമേ പ്രദാതാരവാം ദുരേ മയ വിനപ്രദാ

ഉപാരംചരേതോ ഹൃദയമേത്യാഹരേതാത്മന്ധേ ഹേർ നവേദിമധ്യം ജലസാക്ഷേ നവമേതേ ലോകം വിനോദിത്യം ഗന്ധേ ഭ്രാജുഞ്ജാനത്രേ ഹൃദയ ഇതം സർവേദിമുജാത്രേ.

ശ്രീമദ്ഗ്രന്ഥാശ്രയം പശ്യാഗോക്കാരിന്ദ്രേന്ദ്രുപാദഹത്തേകം സന്തതോ വേദേശാനന്ദ്രാജ്യാഗം ഭാഗം ക്ഷേഷക്ഷരാ.

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: എന്തൊക്കെ ഉണ്ടെന്ന് മോഷിച്ചാലും ഇല്ല, അവയൊക്കെ തന്നിലാണ് സാധിക്കുന്നത്. താനില്ലെങ്കിലും ഇതൊന്നുമില്ല, ഇതൊക്കെ ഇല്ലെങ്കിലും താനുണ്ട്. ഇത് മോഷിക്കാതായിരിക്കില്ല. യാത്രകാരി മൂന്നാവസ്ഥകളും ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയില്ല. ഈ ബാല്യകുമാരേവന അർത്ഥജാതി നിശാശേഷങ്ങളില്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ അവയൊന്നുമില്ല. അതുപോലെ തന്നെ അനേക ശരീരങ്ങളൊന്നും ഇല്ലെങ്കിലും താനുണ്ട്, താനില്ലെങ്കിൽ ശരീരങ്ങളില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവവസ്തുക്കളും തന്നിലാണ് പ്രകടമായിരിക്കുന്നതും പ്രകാശിക്കുന്നതെന്നും ഈ അവയാൽ താൻ മറയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നും ഈ ബോധിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെ നിശ്ചയവും വിസ്മരിച്ചിട്ട് ഇല്ലാത്തവയും ജഡങ്ങളുമായിരിക്കുന്ന വസ്തുക്കൾ സത്യമാണെന്ന് ബോധിച്ച് ഈ ആ വസ്തുക്കളെ ഈ അനുഭവിക്കാനും സമ്പാദിക്കാനും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അനുഭവിച്ചിരുന്നു. ഈ വ്യക്തതയാണ് ഒരാളെ നിത്യ നിരന്തരമാകുമെന്ന ബുദ്ധിയാണ് അജ്ഞനായും ബദ്ധനായും നിലനിർത്തുന്നത്. ഇതെന്ന് സുഖസമൂഹത്തെ അറിയാനുള്ളതായ ഈ വിചാരം ആത്മവിചാരം ചെയ്ത് ഈ പരാക്കുകളെയും പ്രത്യേകതകളെയും മറന്ന് ഈ പ്രത്യേകയിലാണ് പരാക്കി നിൽക്കുന്നത്. പ്രത്യേകാശ്രയത്തോട് കൂടാതെ കൊണ്ട് ഒരു പരാഗവും ഉണ്ടായിട്ടില്ല എന്ന് ബോധിച്ച് പ്രത്യേകിനെ അറിഞ്ഞ് ഉണരലാണ് ഈ ജ്ഞാനം. ഈ ജ്ഞാനം എപ്പോൾ ഉണ്ടാകുന്നു? സംസാരത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന വിരടി
2: ഹരിയോ വിശ്വം വച്ചാര്യകാര്യണതയാ സ്വസ്വാമി സംബന്ധ ശിഷ്യാചാര്യതയാ മായയിൽ മുഴുകിയിരിക്കുന്ന ജീവനങ്ങളോട് കൊണ്ടാണ് വിരുദ്ധങ്ങളായിട്ടുള്ള ഈ അനുഭവം പ്രതിഫലിക്കുന്നത്. ഇവക്ക തന്നെ സത്യമാണ് അല്ല. അപ്പൊ പിന്നെ ആരാ അനുഭവിക്കുന്നത്? ഞാൻ ജീവനാണെന്നുള്ളതായ ബോധമുണ്ടല്ലോ. അതുകൊണ്ട് ആ ഈ അഭിമാനത്തിനും താൻ തന്നെയാണ് അനുഭവിക്കുന്നത്. ആത്മാവിന്റെ അനുഭവം ഉണ്ടോ ചോദിച്ചാൽ എന്ത് ചെയ്യാം? അപ്പൊ അനുഭവം ഉള്ള ആൾക്ക് ഇവിടെ സത്തയുണ്ടോ? സത്തയില്ല. ആത്മാവ് തന്നെയാണ് സത്ത. ഇപ്പൊ ദുശ്ശാസന്റെ ദിവസം പറ്റിയ ദുശ്ശാസിന്റെ അനുഭവം ഭീമത്തെ അനുഭവം ദുശ്ശാസനും ഭീമത്തിനും രണ്ടാൾക്കും സത്തയില്ല. കാരണം അത് നാരായണ ഗോപാലിനും വേഷം കെട്ടിയതാണ്. പക്ഷേ നാരായണനും ഗോപാലിനുമാണ് സത്തയുള്ളത്. ദുശ്ശാസനും ഭീമസേനും സത്തയില്ല. എങ്കിലും അടി കിട്ടുന്ന സമയത്ത് പിന്നെ ഈ ദുശ്ശാസനെ വേദനയുണ്ട്, അതിന് നിലവിളിക്കുന്നു. അനുഭവം വരുമ്പോ ശ്വാസം ഇല്ലാത്തതല്ലേ? ഇല്ലാത്തതാണെങ്കിലും മുഴുവതമ്പിലാണ് ആ ഇല്ലാത്തത് നിൽക്കുന്നത് എന്നർത്ഥം. അപ്പൊ അത് കാരണത്താൽ ഉള്ളതിന് ഇല്ലാത്തതിന് ഉള്ളതിന്റെ പ്രതിഭാസം ഇതാണ് വിവർത്തം എന്നാണ് പറഞ്ഞത്. ആ വിവർത്ത സ്വരൂപേണയാണ് ഈ ഇവർക്ക് സത്യം എന്ന പോലെ നിൽക്കുന്നതാണ് പറയാൻ കാര്യം. വിവർത്തം, പരിണാമം, വികാരം ഇങ്ങനെ മൂന്നാണ് ഒരു വസ്തു മറ്റൊന്നായി തീരുന്നതായിട്ടുള്ള. അതില് ഈ പ്രപഞ്ചമായിട്ട് ആത്മതത്വം അല്ലെങ്കിൽ ആത്മസ്വരൂപം പ്രപഞ്ചാകാരമായി തീരാ അല്ലെങ്കിൽ ശരീരികളായി തീരാ എന്നുള്ള ഒരവസ്ഥ വന്നത് വിവർത്തഭാവത്തിലാണ്. വികാരഭാവം, വികാരം എന്ന് പറഞ്ഞാൽ വസ്തുവിനോട് കൂടിയിട്ടുള്ളതിനാണ് വികാരം പറയുക. വസ്തുവിന്റെ മാറ്റത്തിനാണ് പരിണാമം പറയുക. വസ്തുവില്ലാതെ കണ്ട് വസ്തുവിലുള്ള തോന്നലിനാണ് വിവർത്തം എന്ന് പറയുക. ഇത് നല്ല നമ്മൾ ശ്രദ്ധിച്ച് ഓർമ്മിക്കണം. നാലേ ഇത് അറിയുള്ളൂ. വസ്തു ഇല്ലാതെ നിന്ന് വസ്തുവിലുള്ള പ്രതീതി. ഇപ്പൊ വസ്തു കയറാണെന്ന് വെച്ചു, ആ വസ്തുവിൽ ഇല്ലാത്തതായ വസ്തുവിന്റെ പ്രതീതി, അതായത് പാമ്പിന്റെ പ്രതീതിയാണ്. പാമ്പ് ഇല്ല അവിടെ, എന്നിട്ടും പാമ്പ് പാമ്പാണ് എന്നുള്ള ആ അനുഭവം വരുന്ന വിചാരിച്ചു. അപ്പൊ വസ്തുവില്ലാതെ നിന്ന് ഈ വസ്തുവിൽ പ്രതീതി ഉണ്ടായിട്ടില്ല. ആ സമ്പ്രദായത്തിനാണ് വിവർത്തം എന്ന് പറയുന്നത്. വെറുതെ ഇരിച്ചിലേക്ക് നോക്കിയപ്പോൾ ഭൂതമാണെന്ന് തോന്നി. ഭൂതത്തിന്റെ വസ്തുതത്വം അവിടെ ഇല്ല, ഇരിച്ചു കാണാൻ കാണപ്പെടുന്നതായ നഷ്ടം. ആ കാണപ്പെടുന്നതായ വസ്തു വാസ്തവത്തിൽ വസ്തുവിന് ഇല്ല, പ്രതീതി മാത്രമേ ഉള്ളൂ നഷ്ടം. പ്രതീതി എങ്ങനെ സത്യമായി? ഒരു സത്യത്തിന്റെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് സത്യമായത്. അല്ലെങ്കിൽ ആവിദ്യാനഷ്ടം. ഇപ്പൊ ഈ സൃഷ്ടങ്ങളായുള്ള വസ്തുക്കളൊക്കെ തേജോ വാരിവിതാം യഥാവിനിമയോ എത്ര സൃഗോ അമൃഷ, ഈ സൃഗം എത്ര യാതൊരു നിൽനിൽക്ക് കാരണത്താലാണ് അമൃഷ. അമൃഷ എന്ന് വെച്ചാൽ വിധിയല്ലാത്തത് നഷ്ടം. അമൃഷ എന്ന് പറഞ്ഞാൽ വിധിയായിട്ടുള്ളത്, അമൃഷ എന്ന് പറഞ്ഞാൽ വിധിയല്ലാത്തത്. ഇത് സത്യമാണ്, ഇത് സത്യമാണ്, ഇത് സത്യമാണ് എന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ടല്ലോ. ആ തോന്നൽ എന്തുകൊണ്ടാണ്ടാവുന്നത്? മിഥ്യയും ഈ സത്യബുദ്ധി വരാനുള്ള കാരണം സത്യത്തിലാണ് ആ മിഥ്യ പ്രതീതിപ്പെടുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്. ഇതാണ് അതിന്റെ കാരണം. ഒരു സത്യത്തിലാണ് കാണുന്നത്. ഇതുമാതിരി ഇല്ലാത്തതായ പാമ്പിനെ കാണുന്നത് ഉള്ളതായിരിക്കുന്ന കയറുകൊണ്ടിലാണ്. അതുകൊണ്ടാണ് അത് സത്യമാണെന്ന് തോന്നാനിടവുന്നത്. അങ്ങനെ വസ്തുവില്ലാതെ കണ്ട വസ്തുപ്രതീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വിവർത്തത്തിന്റെ സ്വഭാവം. വസ്തുവോട് കൂടിയിട്ട് അന്യപ്രതീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വികാരം എന്ന് പറയുന്നത്. വസ്തു തന്നെ മറ്റൊന്നായി മാറുക എന്നുള്ളതാണ് പരിണാമം എന്ന് പറയുന്നത്. അതായത് മണ്ണ് ഘടചരാവാരി പിന്നെ പാത്രങ്ങളായി തീർന്നിച്ചോ അത് വികാരമാണ്, മണ്ണിന്റെ വികാരമാണ് നഷ്ടം. കാരണം മണ്ണിന് മാറിയതായ സമയത്ത് ഘടവോ കുറവോ അല്ലെങ്കിൽ ചച്ചോ കരവോ കാണുന്നതായി മണ്ണുണ്ട്, മണ്ണാകുന്ന മൂലവസ്തുവിൽ ഉണ്ടായ നഷ്ടം. മണ്ണ് വികാരം കൊണ്ടല്ലല്ലോ കാണുന്നത്, മണ്ണിൽ തന്നെയാണ് കാണുന്നത് നഷ്ടം. അപ്പൊ മണ്ണിന്റെ വികാരമാണ് എന്ന് പറയുന്നു ഘടചരാവാരി നഷ്ടം. സ്വർണത്തിന്റെ വികാരങ്ങളാണ് സ്വർണത്തും. ഇപ്പൊ കടകത്തിന്റെ കുണ്ടലത്തിന്റെ ആകൃതിയില്ലാതെ കണ്ട് കടകവും മുണ്ടലും തോന്നപ്പെട്ടല്ല ചിന്ത. ഈ സ്വർണത്തിൽ തന്നെ ആ ആകൃതിയെ സ്വയം പ്രകാശിപ്പിക്കുകയാണ് ചിന്ത. അപ്പൊ അത് സ്വർണത്തിന്റെ വികാരമായിരുന്നു. ഇങ്ങനെ ഈ രക്തസ്വരൂപങ്ങളുടെ ആകൃതിയെ പ്രകാശിപ്പിച്ചിട്ടില്ല ആ ബ്രഹ്മത്തിൽ ആത്മാവിൽ നിന്നപ്പം തോന്നപ്പെട മാത്രമാണ് ചിന്ത. പ്രകാശിപ്പിക്കാണ്ട് എങ്ങനെയാണ് തോന്നുന്നത്? ഈ തോന്നുന്ന ആളിൽ ഉള്ള വാസന നഷ്ടം. ആ വാസനയാണ് ഇതിന്റെ മൂലതത്വം. ഒരു വസ്തുവിനെ കാണുന്നു വിചാരിച്ചോളൂ, എന്തുകൊണ്ടാണ് ആ വസ്തു ഉണ്ടാക്കപ്പെട്ടത്? ഇനി തന്റെ മനസ്സിലുള്ള വാസന ഉണ്ട്, വേറെ ഒന്നുമുണ്ട്. കാമ്പിൽ തോന്നപ്പെട്ടതായ അല്ല, കയറിൽ തോന്നപ്പെട്ടതായ മാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്? തന്റെ തന്നിലുള്ള വാസന ഉണ്ട് നഷ്ടം. വാസന ഇല്ലാതെ തോന്നുന്നില്ലോ. അപ്പോ വിവർത്ത സ്വരൂപേണയാണ് ഈ ജഗത്ത് മുഴുവൻ കാണപ്പെടുന്നത്. ഈ വിവർത്തം എന്ന് പറഞ്ഞാൽ വസ്തുതത്വം ഇല്ലാതെ കണ്ട ഈ അന്യവസ്തുബോധം വരികയാണ് നഷ്ടം. വസ്തുവിന്റെ തന്നെ അന്യതാ സ്വരൂപേണയുള്ള മാറ്റത്തിനെയാണ് പരിണാമം എന്ന് പറയുന്നത്. ആ പരിണാമം കഴിഞ്ഞാൽ പിന്നെ അത് മൂന്നുവസ്തു രൂപത്തിലേക്ക് വരില്ല. ഏതാണ് ഇപ്പൊ പാല് തൈരാവും പോലെ, പാലും ഭാവവും പോലെ എന്നൊക്കെ പറഞ്ഞാലോ, അത് മാറ്റാം. ആകെ പിന്നെ അത് ഞാൻ പൂർവസ്വരൂപത്തിലേക്ക് വരികയാണ്. ഇനിയിപ്പോ അരി ചോറായിരിക്കുള്ളൂ, ആ ചോറിന് വീട് അരിയാവില്ല. ഇപ്പൊ നെല്ല് അരിയായിരിക്കുള്ളൂ, ആ അരി പിന്നെ നെല്ലായിരിക്കില്ല. ഇങ്ങനെയുള്ളതിനാണ് പരിണാമം എന്ന് പറയുന്നത് നഷ്ടം. അപ്പൊ ഒന്ന് മറ്റൊന്നായിട്ട് മാറുക എന്നുള്ളതാണ് പരിണാമം. അങ്ങനെ പരിണമിച്ചതല്ല ഈ ജഗത്തം. ഇതുപോലെ ഈ ഒന്ന് തന്നെ പല സ്വരൂപത്തിലായിട്ട് മാറുക തന്നെയാണ് വികാരം കുറഞ്ഞത്. അങ്ങനെ വികാര സ്വരൂപേണ തോന്നപ്പെടുന്നതല്ല ഇപ്പം. പിന്നെ വികാരവുമില്ല, പരിണാമവുമില്ല. എന്തൊരു വസ്തുക്കളെ തോന്നുന്നതോ അതാത് വസ്തുക്കളെ ഇല്ല അതില്. എന്നിട്ടും നിങ്ങൾക്ക് ആ വസ്തുവിന്റെ പ്രതീതി പരമാർത്ഥമായിട്ടുണ്ടാവുന്നു. ഇതാണ് ആ പ്രതീതി കൊണ്ടാണ് ഈ ഉള്ള വസ്തു അറിയപ്പെടുന്നത്. അപ്പൊ ഇല്ലാത്തതായ ഈ വസ്തുക്കളിലൊക്കെ പ്രതീതി കൊണ്ട് ഉള്ള വസ്തു അറിയപ്പെടുന്നു. ഇല്ലാത്ത പാമ്പിന്റെ ആ തോന്നല് കൊണ്ട് ഉള്ളതായിരിക്കുന്ന കയറും അറിയപ്പെടുന്നില്ല. ഇതുപോലെ ഇല്ലാത്തതായ ഈ ജഗത്ത് കൊണ്ട് സവീകാരികളെ കൊണ്ട് കാണാൻ ഉള്ളതായിരിക്കുന്ന സത്യമായിരിക്കുന്ന ആത്മസ്വരൂപം അറിയപ്പെട്ടിരിക്കുന്നത് അതാണ്. എന്താണ് വികാരം? സ്വപ്നയും ജാഗ്രതയുവാ ഏ വേഷപുരുഷവും മായാവഴി പ്രാമിത. സ്വപ്നത്തിലാകട്ടെ ജാഗ്രതത്തിലാകട്ടെ ഈ പുരുഷൻ ജീവൻ മായാപരിപ്രാപിതനായിട്ടിരിക്കുന്നു. മായ കൊണ്ട് പരിഭ്രാന്തനായിട്ടിരിക്കുന്നു, സത്യത്തെ അറിയാൻ കഴിയാത്തവനായിട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ നിശാസ്വരൂപങ്ങളെയൊക്കെ സത്യ സ്വരൂപേണ ബോധിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് എന്നത്. തസ്മീ ശ്രീഗുരു തന്നി അതിനാദ്യമായിട്ട് പറഞ്ഞു വിശ്വം വച്ചൊരു കാര്യകാരണതയാ ഇങ്ങനെ കാര്യകാരണ സ്വരൂപേണ ബോധിക്കുന്നു ഈ വിശ്വത്തെ. എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഇത് കാര്യമാണ് ഇത് ഇന്നതാണ് ഇത് ഇന്നുണ്ടായത് ഇന്നതിനുണ്ടായി ഇങ്ങനെ നോക്കുമ്പോൾ കാര്യവും കാരണവും ആകുന്ന സ്വരൂപത്തിൽ മാങ്ങുന്നുണ്ട്. ഇത് എവിടെ നിന്നുണ്ടായത് ഇത് മാവുന്നുണ്ടായി, മാവ് എവിടെ നിന്നുണ്ടായത് എന്റെ ബീജത്തിൽ നിന്നുണ്ടായി, ബീജം എവിടെ നിന്നുണ്ടായത് ഇങ്ങനെ നോക്കുന്ന ജന്മത്തിൽ നിന്നാണ് ഇന്ന് ഇതൊക്കെ വന്നതെന്ന് കാണാനൊക്കെ. അത് ജന്മത്തിന്റെ വാസ്തവത്തിൽ ഈ മാങ്ങയുടെ അഞ്ചിയോ അല്ലെങ്കിൽ മാങ്ങയോ മാവോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ പ്രതീതി മാത്രമാണ് എന്നൊക്കെ പ്രതീതിച്ച തോന്നല്, തോന്നാനുള്ള കാരണം വാസനയാണ് എന്നൊക്കെ. അപ്പൊ വാസന കൊണ്ടാണ് തോന്നലുണ്ടായിരിക്കുന്നത് എന്നൊക്കെ. ആ തോന്നൽ സത്യമായിക്കൊള്ളുന്നില്ല, സത്യമല്ലാതെ നിന്നും തോന്നാം. എന്നാലും ഈ സത്യഭാവത്തിൽ നീ അനുഭവിക്കുന്നു, ഈ അനുഭവത്തിനെയാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ആ അനുഭവം എന്തുകൊണ്ടുണ്ടാവുന്നു അജ്ഞാനമുണ്ട്. അപ്പൊ അജ്ഞാനം എന്ന് വെച്ചാൽ എന്താ, സത്യത്തിന്റെ വിസ്മൃതി.
3: സത്യത്തിന്റെ സ്മൃതി ഉണ്ടാവുമ്പോ ഇല്ലാതെ ഉണ്ടാവും, കയറിനെ അറിയുമ്പോ കാമില്ലാതെ ആവുന്നില്ല.
2: ഇതുപോലെ നഷ്ടം ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നപ്പെടും, ഒന്നിനെ തോന്നല്ല ഒന്ന് നഷ്ടം തോന്നപ്പെടുന്നു. നഷ്ടപ്പോ സമുദ്രത്തെ തിരകളായിട്ട് കാണുന്നു, തിരയും മുരയും കുമളയും ഒക്കെ ആയിട്ട് കാണുന്നു വിചാരിച്ചുള്ളൂ. തിര നില കുമളകളൊക്കെ ഈ സമുദ്രജലത്തിൽ തോന്നപ്പെടുന്നതായ പ്രതീതി മാത്രങ്ങളാണ്, പരമാർത്ഥങ്ങളല്ല. സമുദ്രജലത്തിൽ സമുദ്രജലം മാത്രമേയുള്ളൂ, വേറെ ഒന്നുമില്ല. നഷ്ടത്തിനുപോലെ ആത്മാവിൽ ആത്മചൈതന്യം മാത്രമേ ഉള്ളൂ, ആ ആത്മാവിലാണ് ഇതൊക്കെ തോന്നുന്നത്.
3: വിശ്വം പച്ചരി കാര്യകാരണതയാ സുസ്വാമി സംബന്ധത. അതുപോലെ യജമാനനും ഭൃത്യനും ഭാവം, ശിഷ്യ ആചാര്യതയാ ശിഷ്യനും ആചാര്യനുമുള്ളതായ ഭാവം, പിതൃപുത്രാധ്യാത്മനാഥ അച്ഛനും മകനും ഉള്ളതായ ഭാവം, ഇതൊക്കെ കാര്യകാരണ സ്വരൂപങ്ങളാണ്. അങ്ങനെ കാര്യകാരണ സ്വരൂപേണ പിന്നെ അറിയുന്നു, പിതൃപുത്ര സ്വരൂപേണ അറിയുന്നു, ഇതുപോലെ തന്നെ യജമാന ഭൃത്യ സ്വരൂപേണ അറിയുന്നു. അതുമില്ലെങ്കിൽ അച്ഛനും മകനെന്നുള്ളതല്ല, ശിഷ്യനും ഗുരുനാഥനെന്നുള്ളതായ നിലയിൽ അറിയണം. ഈ ശിഷ്യത്വത്തിനോ ഗുരുത്വത്തിനോ വ്യവസ്ഥ അതായത് സ്ഥിതി ഉണ്ടോ നോക്കുന്നില്ല. ശിഷ്യൻ കുറച്ച് കഴിയുമ്പോൾ ശിഷ്യനല്ലാതെ ഉണ്ടാവും, ശിഷ്യൻ ഗുരുവായിട്ട് മാറുന്നു. അതുപോലെ പുത്രൻ കുറച്ച് കഴിയുമ്പോൾ പിതാവായിട്ട് മാറും. ഇങ്ങനെയാണ്. അപ്പോ ഇന്ന് പിതാവും പുത്രനുമായിട്ടിരിക്കുന്നു എന്നിരിക്കെ ആ പിതാവിന് വികസനം ഉണ്ടാക്കി കൊടുത്തു തന്നെ ഈ പുത്രനാണ് നട്ടം. ഈ പുത്രൻ കുറച്ച് കഴിയുമ്പോൾ അത് പിതാവാകും. ഇതുപോലെ ശിഷ്യൻ കുറച്ച് കഴിയുമ്പോൾ ഗുരുവാക്കി തീർത്തത് എങ്ങനെയാണ്, താൻ ശിഷ്യനാകൊണ്ടാണ് ഗുരുവിന് ഗുരുത്വം ഉണ്ടായത് നട്ടം. ആരും പഠിക്കാൻ ചെന്നില്ല, അദ്ദേഹത്തിന്റെ അടുക്കാൻ ചോദിക്കുന്നു ഇങ്ങനെ ഗുരുവാവുക അവിടെ. അത് കുറെ ശിഷ്യന്മാർ വന്ന് അധ്യയനം ചെയ്യുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആചാര്യൻ അല്ലെങ്കിൽ ഗുരുവിന് പറയുന്നത് നട്ടം. അങ്ങനെ പഠിച്ച് പഠിച്ചുണ്ടായിരുന്നു ശിഷ്യന്മാരൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആചാര്യന്മാരായിരിക്കും നട്ടം. അപ്പോ ഈ വക ഭേദങ്ങളൊക്കെ ഏതുവഴിയാണ്, ഈ സത്യത്തെ അറിയാതിരിക്കുന്ന കാര്യമാണ്. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാലോ ഭേദമില്ല നട്ടം. ഈ ഗുരു ശിഷ്യൻ എന്നുള്ളത് രണ്ടെന്ന് ചെയ്യാനട്ടം. പിന്നെ എങ്ങനെയാണ് ഈ ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് ജ്ഞാനം വരുന്നത്, ജ്ഞാനം വരുന്നില്ല ആളാണ് നാട്ട, ജ്ഞാനം അയാളിലുള്ളതാണ്, ആരും കൊണ്ടുപോയിട്ട് പ്രകാശിപ്പിക്കുന്നില്ല ആ ജ്ഞാനം. നട്ടം അയാളിലുള്ള ജ്ഞാനത്തിന്റെ മറവിനെ നീക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ജ്ഞാനം കൊടുക്കുമില്ല നട്ടം. ജ്ഞാനം അയാളിൽ തന്നെയുണ്ട്, അതുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാൽ മറ്റൊരാൾക്ക് അയാളെ ജ്ഞാനിയാക്കാനായിട്ട് കഴിയുന്നില്ല, സംശയമില്ല നട്ടം. അപ്പൊ തന്നെയുള്ളതായ ജ്ഞാനത്തിന്റെ തന്നെ മറവിനെ നീക്കുന്നു, ഇത്രേ ചെയ്യുന്നുള്ളൂ. ആ മറവ് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് ബോധിപ്പിച്ച് അതിനെ നീക്കാനുള്ളതായ ഉപായത്തെ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ അറിവിനെ കൊടുക്കുന്നുണ്ടോ, കൊടുക്കുന്നില്ല എന്നുവെച്ചാൽ അത് ഈ ഭൗതികമായിട്ടുള്ള സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതായ കുട്ടികളുണ്ട്. ആ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അറിവ് അറിവ് വരുന്നുണ്ടായി, അതിനെ പ്രകാശിപ്പിക്കുന്നു ആചാര്യത്തിനെത്രയോ ഇല്ല എന്നുവെച്ചാൽ.
2: തന്നെ തന്നെ ഉള്ളതായ അറിവാണ്. ഇനി അത് മറയപ്പെട്ട് കിടക്കുന്നു പല കാരണങ്ങളെ കൊണ്ട്, മറവി നീതി വെച്ചു കൊടുക്കുന്നു. അപ്പൊ അന്യന്റെ സ്വരൂപത്തിൽ കാണപ്പെടുന്ന ഈ ജീവിതം ജീവന്റെ മായാപരിഭ്രമണത്തിന്റെ ഫലമാണ്. ആ മായാപരിഭ്രമണത്തിൽ നിന്ന് എപ്പോഴും ജീവൻ മുക്തനാവുമ്പോൾ ജീവക അനുഭവങ്ങളൊന്നും എപ്പോൾ യാഥാസ്വപ്നങ്ങളെ നീക്കി കഴിയുമ്പോൾ തന്നെ മായ മാത്രമായി തന്നെ മായ മാത്രമായി തീരുമ്പോൾ ആഹരണം മാത്രമേ ഉള്ളൂ, സത്യത്തിന്റെ മറവ് മാത്രമേ ഉള്ളൂ, നിക്ഷേപമില്ല, അന്യവസ്തുക്കളുടെ പ്രതീതി ഇല്ല എന്നർത്ഥം. അന്യവസ്തു പ്രതീതിയാണല്ലോ നിക്ഷേപമായിട്ടിരിക്കുന്നത് എന്നർത്ഥം. അതൊക്കെ അസത്യമാണ്, അസത്യമാണെങ്കിലും അന്യവസ്തുക്കളാണെന്നർത്ഥം. അങ്ങനെ അന്യവസ്തുക്കളുടെ ഒക്കെ പ്രതീതി ഉണ്ടായിത്തീരുന്നു ജാഗ്രത സ്വപ്നങ്ങൾ എന്നർത്ഥം. അതായത് സത്യത്തിന്റെ വിസ്മൃതിയാണ് സുഖപുരി, അതായത് മറവാണ് ഉണ്ടാകുന്നത് എന്നർത്ഥം. അങ്ങനെ വിക്ഷേപവും ആകരണവും ആകുന്ന രണ്ട് ധർമ്മങ്ങളെ കൊണ്ടമായ ഉള്ളതിനെ മറുത്ത് ഇല്ലാത്തിനെ പ്രകടമാക്കിട്ടുണ്ട്. ആ ഇല്ലാത്തതിന്റെ പ്രകടഭാവം അടങ്ങുന്നു സുഷുപ്തി എത്തുമ്പോൾ എന്നർത്ഥം. കാരണം മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് പ്രകടനങ്ങൾ. ആ ഇന്ദ്രിയ മനസ്സുകൾ അടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ വിക്ഷേപമില്ലാത്തുണ്ടാവും. അപ്പൊ ആവരണം മാത്രമായി തീരുന്നുണ്ട്. അങ്ങനെ ആ ബുദ്ധിയും അടങ്ങുന്ന സമയത്ത് ആവരണവും നീങ്ങുന്നു. അങ്ങനെ വിക്ഷേപാവരണങ്ങൾ നീങ്ങുമ്പോൾ സ്വസ്വരൂപമല്ലാതെ അപരിച്ഛിന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വമല്ലാതെ പറയുന്നില്ല. ഈ മായ പ്രഭാവത്തിൽ നിന്ന് ഉണരണം ജീവൻ. അപ്പോൾ ഇത് പരമാർത്ഥത്തിൽ പോഷിക്കാതായിരിക്കും. എന്താ അതിനുള്ള മാർഗം? എങ്ങനെയാണ് മായ സ്വരൂപത്തിൽ നിന്ന് ഉണരുക എന്നാണെങ്കിലില്ല, അത് ധ്യാനം. എന്ത് ധ്യാനമാണ് ചെയ്യേണ്ടത്? അത് അങ്ങനെ അടുത്തപ്പെടുന്നത് അഷ്ടമൂർത്തി ധ്യാനം എന്ന് പറയും. ഭൂരംഭാംശ അനലോനിലംബരമഹർനാഭോ ഹിമാംശു പുമൻ ഇത്യാഭാരി ചരാചരാത്മകമിതം യസ്യൈവ മുഖ്യസ്ഥ നാണ്യകിഞ്ചന വിദ്യതയെ വിമർശനം പരമേശ്വരനെ അഷ്ടമൂർത്തി എന്ന് പറയുന്നുണ്ടല്ലോ. അഷ്ടമൂർത്തി എട്ട് സ്വരൂപങ്ങളുള്ള ആളാണ്, എട്ട് ശരീരങ്ങളുള്ള ആളാണ്. ആ എട്ട് ശരീരം കാണും, അതാണ് ഭൂരംഭാണ്. ഈ ഭൂമി, ജലം, അനല വായു, അഗ്നി, അനിലൻ വായു, ഈ നിന്നെ ആകാശം. അപ്പോ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്ന ഗുണങ്ങൾ. ഭൂരംഭം, ചന്ദ്രം, നിരംബരം, പിന്നെ അഹർനാഥോ ഹിമാംശുഭൂമൻ, പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ജീവൻ, വേട്ടായാലോ, ഇങ്ങനെ എട്ടാണ് പരമേശ്വരന്റെ അഷ്ടമൂർത്തി സ്വരൂപങ്ങൾ. ഇത് വലിച്ചു വലിയായിട്ട് ഓരോന്ന് അറുതിൽ നിന്നുണ്ടായതാണ്. ഞാൻ അതിനെ ബോധിക്കുന്നതായ സമയത്ത് അത് മറ്റതിൽ ജയിച്ചും മറ്റതിൽ ജയിക്കും എന്ന് ബോധിക്കാൻ സാധിക്കും. അങ്ങനെ ഓരോന്നും ഓരോന്നിൽ നിന്ന് വന്നതാണ്. ഭൂമിയിൽ കാണുന്നതായ ജീവരാശികളും പദാർത്ഥങ്ങളൊക്കെ ഉടനെ വന്നത് ഭൂമിയിൽ തന്നെ ഉണ്ടായതാണ്. അത് ഭൂമിയുടെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഭൂമിയിൽ തന്നെ ലയിക്കും. ഇങ്ങനെ ഭൂമിയിൽ നിന്നുണ്ടായ പദാർത്ഥങ്ങളൊക്കെ എവിടെയാ ലയിക്കുന്നത്? ഭൂമിയിൽ തന്നെയാണ്. നമുക്ക് ഭൂമിയിലുണ്ടായ കഴുകാ വസ്തുക്കൾ അപ്പോഴപ്പോൾ ഭൂമിയും ലയിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെയും പ്രകാശിക്കുന്നു, പിന്നെയും ലയിക്കുന്നു, പിന്നെയും പ്രകാശിക്കുന്നു. അങ്ങനെ ഭൂമി തന്നെ ലയിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാലോ ഈ പദാർത്ഥങ്ങളൊക്കെ ഭൂമിയിലേക്ക് പിന്നീണ്ടാവില്ല എന്നർത്ഥം. ആ ഭൂമി ഉടനെ ഉണ്ടായത് ജലത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഭൗമങ്ങളായുള്ള വസ്തുക്കളും ജീവരാശികളും ഒക്കെ ഭൂമിയിലും, അങ്ങനെ ഭൂമി ജലത്തിൽ ലയിക്കുന്നു. ആ ജലം ഉടനെ ഉണ്ടായത് അഗ്നിയിൽ നിന്നുണ്ടായിരുന്നു. ആ ജലം അഗ്നിയിലും, ആ അഗ്നി ഉടനെ ഉണ്ടായത് വായുവിലും, അത് വായുവിലും, വായു ഉടനുണ്ടായ ആകാശത്തിൽ, അത് ആകാശത്തിൽ ജയിക്കുന്നു വിചാരിക്കാം. അപ്പൊ ആകാശം മാത്രമായി തീരുള്ളൂ. അങ്ങനെയുള്ള ആകാശത്ത് ചന്ദ്രൻ, സൂര്യൻ, ചന്ദ്രനുണ്ട്. ആ ചന്ദ്രനെ അവിടുന്ന് ഉണ്ടായത് ആദിത്യനാണ്. ചന്ദ്രനെന്ന് ആദിത്യനും, ആദിത്യനെ അവിടുന്നുണ്ടായി ചിരഞ്ജീവനുണ്ടായി. ജീവനെ ജയിക്കുന്നു വരുമ്പോ ജീവത്വത്തിന്റെ അതിപ്പുതിയാറുണ്ടാവും. അപ്പോ സത്താ മാത്രമായിരിക്കുന്ന, അപരിച്ഛിന്നമായിരിക്കുന്ന ചിതാകാശം മാത്രം പ്രകാശിക്കുന്നത്. ഈ ചിതാകാശത്തെയാണ് ഇനി ധ്യേയമാക്കി തീർക്കുന്നത്, ഇനി ധ്യാനിക്കേണ്ടതായിട്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോ പഞ്ചഭൂതങ്ങളെ ലയിപ്പിച്ച് ലയിപ്പിച്ച് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നർത്ഥം. പഞ്ചമുഖങ്ങളിൽ ഒരാണ് ലഭിക്കുന്നതായ സമയത്ത് ഇപ്പൊ നിങ്ങൾ കാണാനിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം, കൃഷ്ണനെ ധ്യാനിക്കണം വിചാരിച്ചിരിക്കുന്നു. പലതരത്തിലുള്ളതായ നാമരൂപങ്ങൾ പൊന്തി പ്രകാശിക്കുന്ന മനസ്സിൽ ഈ നാമരൂപങ്ങളൊന്നും നടക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള അങ്ങനെയുള്ള നാമരൂപങ്ങൾക്ക് എവിടുന്നാ വന്നത്? ഭൂമിയിൽ നിന്നാണ് വന്നത്. ഭൂമി എവിടുന്ന് വന്നോ ആ പഞ്ചജലത്തിൽ നിന്നാണ് വന്നത്. ഭൂമിയിലെ പത്ത് ഇരട്ടി ജലമുണ്ട്, ഓരോന്നും പതിപ്പത്ത് ഇരട്ടിയാണ്. ആകാശത്തിലുണ്ടോ അതിന്റെ പത്തിലൊന്നേ ഉള്ളൂ വായു. വായുവിന്റെ പത്തിലൊന്നാണ് അഗ്നിയുടെ പത്തിലൊന്നാണ് ജലം, ഭൂമത്തിന്റെ പത്തിലൊന്നാണ്. ഇതാണ് സാധാരണ പത്തിലൊന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ജലത്തിൽ ജയിച്ചത്. അപ്പൊ കുറച്ച് വണ്ണും കുറെ വെള്ളവും ചെറിയ മണ്ണാവെള്ളത്തിൽ ജയിച്ചത്, കുറച്ച് വെള്ളവും കുറെ അഗ്നി ഉണ്ടെന്ന് പറഞ്ഞാലോ ഈ വെള്ളം അഗ്നിയുണ്ട്. കുറച്ച് അഗ്നിയും ഒരുപാട് വായു ഉണ്ടെന്ന് പറഞ്ഞാലോ അത് പറഞ്ഞു പോകും. കുറച്ച് വായു അനന്തമായിട്ട് ആകാശമുണ്ടെങ്കിലോ അത് ആകാശമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇനി ആകാശത്തിന്റെ പത്തിലൊന്നാണ് വായു. ആകാശം വായു എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുശൂന്യമായിരിക്കുന്ന ആകാശം തന്നെ പൂർവനിശം കൊണ്ട് ചലന സ്വരൂപമായിരിക്കുന്നു. ചലനാത്മകമായിരിക്കുന്ന ആകാശത്തെ തന്നെയാണ് വായു. ആ വായു മുട്ടുമുട്ടി ഉണ്ടാകുന്ന ജോലിസ്ഥാനം അതിന് ഇതശേദമാണ് ജലം. ജലത്തിന്റെ ഉള്ളിലാണ് ഭൂമി നട്ടത്. അപ്പോ അനേകമില്ല ഒന്നുമില്ലേ. നിങ്ങൾ മധ്യഭൂതങ്ങളിൽ നോക്കുന്ന സമയത്ത് അനേകം ഉണ്ടെന്ന് തോന്നും. അതിക്ക് വഴിക്ക് വഴിയായിട്ട് അതിന്റെ സൂക്ഷ്മ സ്വരൂപങ്ങളെ നമുക്കൊന്ന് വിചാരിച്ചു. ആകാശത്തിൽ ശബ്ദം ഉണ്ടാകുന്നു, ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്വരണം, സ്വരത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, അഗ്നി, അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ബന്ധം, ബന്ധത്തിൽ നിന്ന് ഭൂമി, ഭൂമിയിൽ നിന്ന് ഭോഗങ്ങളായുള്ള പദാർത്ഥങ്ങൾ, ജീവികളും ഇങ്ങനെ വൈകുന്നേരം ഉണ്ടാകുന്നു. അപ്പൊ അതിനെ തന്നെ ലയിപ്പിക്കുന്നതായ സമയത്ത് ഭോഗങ്ങളായുള്ള വസ്തുക്കളൊക്കെ ഭൂമിയിലും ഭൂമി ജലത്തിൽ അല്ല ഭൂമി ബന്ധത്തിൽ ബന്ധം ജലത്തിൽ ഇതിനീടെ ജലവും ജലമയങ്ങളായുള്ള വസ്തുക്കളും ഒക്കെ

സാധാരണ സച്ചിദാനന്ദാകാരവുമായിരിക്കുന്ന ബ്രഹ്മം നിർഗുണ ഈ നിർഗുണ ബ്രഹ്മമാണ് ഉപാസ്യവും അതിനെ ഈ രൂപത്തിൽ ഒരാൾക്ക് ബോധിക്കാൻ സാധിക്കില്ല. ഈ നിർഗുണ ബ്രഹ്മത്തെ ബാക്കി എല്ലാം നടന്ന ഭൂമി ഭൂമങ്ങളായ വസ്തുക്കളൊക്കെ നടക്കും. ഈ ലയിച്ചു വെള്ളത്തിൽ ലയിച്ചു മുഴുമ്പോ പിന്നെ ഒരു രൂപത്തിന്റെ പ്രത്യേകത ജലം മാത്രമായി ജലം മാത്രമായി തീരുമ്പോൾ ജലവും ജലമയങ്ങളായ വസ്തുക്കളും അഗ്രീകരിച്ചു. ഇങ്ങനെ ഓരോന്നും ഓരോന്ന് മനസ്സിൽ നിന്ന് വിട്ടു വിട്ടു വിട്ടു വിട്ടാനിട്ട് പോകുന്നു. അങ്ങനെ വിട്ടുപോയിട്ട് അവസാന ശബ്ദം മാത്രമാവുന്നു അത് മനസ്സിലേക്കുന്നു. ഇനി ഞാൻ മനസ്സ് ജോലി ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അഖണ്ഡമായിരിക്കുന്ന ജോലി ചെയ്യുന്നത്. ഇപ്പോ ഒരാൾക്ക് ഈ ധ്യാന പ്രക്രിയ ചെയ്യാൻ സാധിക്കും. ഇത് തന്നെ നൽകുന്നുണ്ടെന്ന് യോജിച്ച് അത്യന്ത ഏകാഗ്രതയോടുകൂടുന്നുള്ള ആ ധ്യാന പ്രക്രിയ ശരിക്കും നടക്കുമ്പോൾ അതൊരു ഒന്നിനെയും പ്രതിനിധി ഇല്ലാതെ ഉണ്ടായിട്ടിരുന്നാലോ ജാതാവ് നിൽക്കുന്ന ജാതാവായിരിക്കും താൻ ലയിച്ച് ജയമായിരിക്കുന്നു. അതങ്ങനെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇപ്പൊ അങ്ങനെയാവും. ഈ സമ്പ്രദായത്തിൽ അനുഷ്ഠാനം ചെയ്യുന്നവരാകട്ടെ കാലം കൊണ്ട് ഈ അനുഭവം മതിയും. ഇതാണ് മായയെ അധിവർത്തിക്കാനുള്ള മാർഗമെന്ന് അവസാനത്തെ ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ധ്യാന പ്രക്രിയ നിർഗുണ ബ്രഹ്മത്തെ ചെറിയാൻ വണ്ണം അറിഞ്ഞു വളർത്തിക്കാന്നുള്ളതാണ് മായാവിലാസം വിജാതനുണ്ടാവാനുള്ള ഗുണഭാവങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു മായ ഇന്ത്യ കേവല സത്താ മാത്രമായിരിക്കുന്ന ബ്രഹ്മതത്വമില്ലെങ്കിൽ ആത്മത്തിൽ നിന്നും മാത്രം പ്രകാശിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആ അനുഭവമുണ്ട്. അതുവരെ തോന്നപ്പെട്ടതായ എല്ലാ മിഥ്യാപ്രതീതികളും എല്ലാ വിശ്വാസനീതികളും വിചാരങ്ങളും സത്യമാണ്. ഈ കേവലം സത്യമാണ്. ഇനി ആ സത്യമാണ്. അപ്പൊ ഇതാണ് എല്ലാമായിട്ട് ശ്രമിച്ചു നോക്കൂ. അങ്ങനെ ആ സത്യത്തെ അനുകൂലം ബ്രഹ്മാകാരമായി തീരുമ്പോൾ ഇവരുടെ കണ്ണീരുണ്ടായ ഭൂമിയോ ഭൗമങ്ങളായ വസ്തുക്കളോ ചുറ്റുപാടുള്ള ആളുകളോ തന്റെ തന്നെ ശരീരാളികൾ പോലും പോയില്ല എന്നുള്ളതായ ആ അനുഭവം വരുന്നു. അത് വയറ്റു വഴിയായിട്ട് ഇങ്ങനെ പോയിരുന്ന ഒരാളൊക്കെ കേവല സത്താ മാത്രമായിരിക്കുന്ന നിൽക്കണം നിർഗുണ ബ്രഹ്മ അനുഭൂതി എല്ലാവരും കണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല ഈ ധ്യാന പ്രക്രിയ ശരിയാണെന്ന് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. അപ്പൊ അതിന് മനസ്സിലാക്കി വേണം എന്നാലേ ശരിയാവുള്ളൂ. ഇതിനകത്തെ പറഞ്ഞിട്ടുണ്ട് സുഗുണോപാസനം ചെയ്ത് മനസ്സുദ്ധി വരുത്തണം. ഇതിന് ശേഷം ആളൊക്കെ നിർഗുണോപാസനോ അല്ലെങ്കിൽ നിർഗുണഭാവമോ കിട്ടുന്നു എന്നർത്ഥം സൂചിപ്പിച്ചിട്ടുണ്ട്. സുഗുണോപാസനം ചെയ്തിട്ടോ അല്ലെങ്കിൽ തത്വവിചാരം കൊണ്ടോ വിചാരം കൊണ്ടും അത്തത്വത്തെ കടോക്ഷമായിട്ട് അറിയുന്നു വിചാരിക്കാൻ ഈ കടോക്ഷത്തെ ഒക്കെ മനസ്സിന്റെ പിന്നെ ശകുണങ്ങൾക്കുള്ള ഭാവങ്ങളെ കൊണ്ടുണ്ടാവുകയാണ് അരോക്ഷ ഭാവങ്ങളെ ഗുണഭാവങ്ങൾ നീങ്ങിയാൽ പിന്നീട് കടോക്ഷ ചെയ്യുന്നില്ല. മറയപ്പെട്ടതിനെ അല്ലേ കടോക്ഷം എന്ന് പറയാ. അങ്ങനെ അതില്ലാതെ മറയ്ക്കാനൊന്നും ഇല്ലാതെ ഉണ്ടാവുമ്പോഴും അതരോക്ഷമേ ഉള്ളൂ കടോക്ഷത്തിന് ഇല്ല എന്നുള്ള ബോധം നൽകുന്ന ഇപ്പൊ വിക്ഷേപം ആവരണം കടോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം ദുഃഖനവർത്തി സുഖപ്രാപ്തി പറയപ്പെട്ട ഈ ആറ് ഘടകങ്ങളുള്ള ആറ് ഘടകങ്ങളാണ് ജ്ഞാനത്തിനുള്ളത്. ഓരോന്നായിട്ട് ലയിച്ച പഞ്ചഭൂതങ്ങൾ ലയിച്ചു കഴിയുമ്പോൾ ഈ വിക്ഷേപാവരണങ്ങൾ ദൂരം പോകുകയും കഴിഞ്ഞു നടത്താം. അതുപോലെ തന്നെ ആ മനസ്സിൽ ലയിക്കുമ്പോൾ പരോക്ഷജ്ഞാനം പോയി അപരോക്ഷതയിലേക്ക് വരുന്ന നടത്താം. അപരോക്ഷതയിൽ പൊരുന്നു വരുന്നതായ സമയത്ത് ദുഃഖനവൃത്തിയും സുഖപ്രാപ്തിയും ഒരേ സമയത്ത് ഒന്നും ചെയ്യുന്നു. മായ നിവർത്തിക്കുന്നതോടുകൂടി സുഖാനുഭൂതി പരിപൂർണമായി കഴിഞ്ഞു. ഈ ഉദയിക്കുന്ന സച്ചിദാനന്ദാകാരമായിരിക്കുന്ന ബ്രഹ്മതത്വം ഇല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള അദ്വൈത അനുഭൂതി സ്വയം ഇതാണ് ഈ എന്താണ് പ്രകരണത്തിന്റെ ഫലമായിരിക്കുന്ന ഫലം. ഈ പ്രകരണം ശരിയാകുമെന്നും പഠിച്ച് നിരൂപിച്ച് അവസാനം എന്തോ അധ്യാസം കൊണ്ട് തന്നെ കർത്താക്കി കഴിക്കാൻ കഴിയും. ബോധിപ്പിച്ചു പോകും. ആ അധ്യയനത്തെ ചെയ്യുന്നതാണ് നിർഗുണ ബ്രഹ്മാണ്ടാവുകയാണ് ഫലത്തിന്റെ ആണ് അതായത് ഇതിനെ ഏതെങ്കിലും ഒരു രാഷ്ട്രം നമ്മൾ ചെയ്യുന്നു വിചാരിക്കാം. എന്നാൽ ഈ പറയപ്പെട്ടതായ ഫലാനുഭൂതി ഓരോരുത്തർക്കും ഉണ്ടാവുന്നുള്ള ഈ ആലോചന ചെയ്യുകയാണ് ഈ ധ്യാന പ്രക്രിയ കൊണ്ട് അല്ലാറുന്നുണ്ട്. ഒരിക്കലും ഗുണഭാവം നീങ്ങിയിട്ട് ഗുണമായിരിക്കുന്ന ബ്രഹ്മാനുഭൂതി പ്രകാശിക്കില്ല. കാരണം ഈ ഗുണഭാവങ്ങളൊക്കെ ധ്യാനിച്ച് ധ്യാനിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പൊ ധ്യാനം കൊണ്ട് തന്നെ വേണം അതിനെ കളയാനുണ്ട്. ഇപ്പൊ വീട് വേണമായിരുന്നു വീട് വേണം എവിടെ നിൽക്കാം കുറച്ച് സ്ഥലം പത്ത് സ്ഥലം എവിടെ നിൽക്കാം ഇനി ഇന്ന പ്രകാരത്തിൽ അറിയാൻ പോകാൻ

0: ராஜராஜன் சுமாரத்துல வளர்ந்து அத்தையும் ரொம்ப கொஞ்சம் അനുഭവങ്ങളും എല്ലാം ധ്യാനിച്ചുണ്ടാക്കിയതാണ്. ഇവിടെ വിപരീതമായിരിക്കുന്ന ധ്യാന പ്രക്രിയകളൊന്നും ഇനി ധ്യാനങ്ങളായിരിക്കുന്നു. പിന്നെ മനസ്സ് തന്നെയാണ് മുഖമായിട്ട് അനന്തകൂടി നാനാത്വത്തിലൂടെയാണ് നാമരൂപങ്ങളായിട്ട് പ്രകാശിക്കുന്നത്. ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ തത്വം തത്വമുദ്ധീ വാക്യത്തിന്റെ അർത്ഥം ഇതാണ് എന്ന് ഗുരി ചോദിപ്പിച്ചു. രണ്ടാവുദ്ദേശ്യമല്ല എന്ന് ബോധ്യാവരെ രണ്ടാവുദ്ദേശ്യം ഉണ്ടെന്നില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോ മറ്റൊന്നും ഇല്ല എന്ന് വരുമ്പോ ആ ഒന്നും ഇല്ലാണ്ട് ദ്രഷ്ടാവ് മാത്രമേ തീർച്ചയായില്ലെങ്കിൽ പിന്നെ ദ്രഷ്ടാവും കയ്യിലുണ്ടാവും ഉണ്ടാവില്ല.
1: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Dear listeners of Shaivam.org, the following is Rig Veda Sakala Shaka, Mandalam 1, Suktam 70. Thank you.

0: అంటున్నాను. కుతస్థు ఖలు సౌమ్యం ఏం సదిది ఓవాచ కథం అసదః సజ్జాయేతేతి సత్వేవ సోమే ఇదం అగ్ర ఆసీత్ ఏకమేవ అద్వితీయం. అసదే వేదం అగ్ర ఆసీత్ అని పറഞ്ഞിട്ട് ശ്രുതി എന്ന് ചോദിക്കുന്നു, കുതസ്തു ഖലു സോമ്യവസ, ഇതെങ്ങനെ സംഭവിക്കും, എങ്ങനെ അസത്തായിരിക്കും, ശൂന്യമായിരിക്കും, എങ്ങനെ അസത്തിൽ നിന്ന് സത്തുണ്ടാകും. അതുകൊണ്ട് പറയുന്നത് സത്ത് തന്നെയായിരുന്നു. തദ്ദേത വിപരീത ഗ്രഹണം മഹാവൈനാശിക പക്ഷം ദർശയിത്വ പ്രദർശയിത്വത്തി. വിപരീത ഗ്രഹണം നേരത്തെ പറഞ്ഞു, അസദേവ എന്ന് പറഞ്ഞാണ് വിപരീത ഗ്രഹണം. മഹാവൈനാശിക പക്ഷം എന്ന് പറയുന്ന ശൂന്യവാദി. നേരത്തെ അതിനെ പരാമർശിച്ചു, അതിനെ ദർശയിത്വ പ്രതിഷേധിച്ചു, അതിനൊന്നുകൂടെ കാണിച്ചിട്ട് നിഷേധിക്കുന്നു. കുതസ്തു ഖലു സൗമ്യ, കുതസ്തു പ്രമാണാത് ഖലു ഹേ സൗമ്യേവ സ്യാത്, ഇതെങ്ങനെ സംഭവിക്കും, അസദഃ സജ്ജായേത, അസത്തിൽ നിന്ന് സത്തെങ്ങനെ ഉണ്ടാകും, ഇത്യേവം കുതോ ഭവേ, ഇതെങ്ങനെ സംഭവിക്കുന്നു, കുതശ്ചിത് പ്രമാണ ദേവ സംഭവതി, എങ്ങനെ സംഭവിക്കും എന്ന് ചോദ്യം ചോദിച്ചാൽ അതിന്റെ താല്പര്യം അങ്ങനെ സംഭവിക്കില്ല, ഒരു പ്രമാണം കൊണ്ടും അത് സംഭവിക്കത്തില്ല, അസത്തിൽ നിന്ന് സത്തുണ്ടാകത്തില്ല. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, എങ്ങനെയത് സംഭവിക്കാം, എന്താണ് അതിനെക്കുറിച്ച് മഹാ വൈനാശികന്മാർ അതായത് ശൂന്യവാദികൾ എന്ത് പറയുന്നു. അവർ പറയുന്നു, യഥവി ബീജോപമർദ്ദി അങ്കുരോ ജായമാനോ ദൃഷ്ടോ അഭാവ ദേവേദി തദപ്പി അഭ്യുഗമ വിരുദ്ധം തേഷാം കഥം. അവർ സാറിന് എന്താ പറയുന്നത്, എല്ലാം നാശത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അങ്ങനൊരു ഉദാഹരണം പറയുന്നു, ബീജം നശിച്ചിട്ട് അങ്കുരം ഉണ്ടാകും, അങ്കുരം ഉണ്ടായതിനു ശേഷം ബീജം നിലനിൽക്കാറുണ്ടാവില്ല, അങ്കുരത്തിന്റെ നാശം, അതിൽ നിന്ന് ബീജം മുളയുണ്ടാവും, വൃക്ഷമുണ്ടാവും. അപ്പൊ നാശത്തിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വൃക്ഷമുണ്ടാകുമ്പോൾ അവിടെ ബീജവും കാണും, അത് സാധാരണ കാണാറില്ല. ബീജം നശിക്കുന്ന വിത്ത് അത് നശിച്ചു പോകും, എന്നിട്ട് അതിൽ നിന്ന് സസ്യം ഉണ്ടാവും. അപ്പൊ അതിനെന്ത് മനസ്സിലാക്കാം, നാശം ആണ് സൃഷ്ടിക്ക് കാരണം. എവിടെയോ ആ വിത്തിന് പൂർണ്ണമായൊരു നാശം സംഭവിച്ചു, അപ്പോൾ അവിടെ നിന്ന് ആ പുതിയ ഒരു ചെടി ആരംഭിച്ചു എന്നാണ് അവർ പറയും. സാമാന്യമായി നോക്കുമ്പോൾ അത് ശരിയാണ്, കാരണം ഒരു പുതിയൊരു സസ്യം ഉണ്ടാകുമ്പോൾ അത് ബീജത്തിൽ നിന്നാണ് ഉണ്ടായത്, പക്ഷെ ബീജം നശിച്ചല്ലോ. അപ്പോൾ ബീജം കാരണമെന്ന് പറഞ്ഞാൽ അത് പറയാൻ കഴിയത്തില്ല, കാരണം അത് ബീജമായിരുന്നിടത്തോളം കാലം അതിന് സസ്യം ഉണ്ടായില്ല, വിത്തായിരിക്കുന്നിടത്തോളം കാലം അതിൽ നിന്നും സസ്യം ഉണ്ടാകുന്നില്ല. എപ്പോഴാണ് ആ സസ്യം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നത്, അപ്പോൾ മനസ്സിലാക്കുന്നു ആ വിത്ത് നശിച്ചു, അതല്ലാതായി തീർന്നു. പിന്നെ ആ വിത്തിനെ നമുക്ക് അതിൽ നിന്ന് രണ്ടാമതൊരു സസ്യം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് രണ്ടാമതൊന്നും ഉണ്ടാകാത്തത്, കാരണം അത് നശിച്ചുപോയി. അപ്പോൾ ഒരു സസ്യം ഉണ്ടാവണമെങ്കിൽ വിത്ത് നശിച്ചേ പറ്റും. നമ്മൾ പറയുന്നു സാധാരണഗതിയിൽ എന്താ കരുതുന്നു, ആ വിത്താണ് ആ സസ്യത്തിന് കാരണവും. അത് വരുന്നത് ശരിയല്ല, വിത്ത് കാരണമാണ് ഒരു പരിധിവരെ, കാരണം അത് കാരണമല്ല ശരിക്കും, കാരണം അത് വിത്തായിരിക്കുന്നിടത്തോളം കാലം സസ്യം ഉണ്ടാവുന്നില്ല. എപ്പോഴാണോ സസ്യം ഉണ്ടായത് അപ്പോൾ വിത്ത് നശിച്ചു. അപ്പോൾ വിത്താണോ കാരണം, അതേ വിത്തിന്റെ നാശമാണോ കാരണമായിട്ട് പറയുന്നത്, നേരിട്ടുള്ളതാണ്, വിത്താണെന്ന് പറയാൻ കഴിയില്ല, കാരണം വിത്തായിരിക്കുമ്പോൾ സസ്യമില്ല, അത് വിത്ത് നശിക്കുമ്പോൾ സസ്യം ഉണ്ടാകും. അതാണ് ബീജ ഉപമർദ്ദേ അങ്കുരോ ജായമാനോ ദുഷ്ടോ, ബീജനാശത്തിൽ അങ്കുരം ഉണ്ടാകുന്നതാണ് കാണുന്നത്. അഭാവ ദേവേരി, അതുകൊണ്ട് അഭാവത്തിൽ നിന്നാണ് സർവം ഉണ്ടാകുന്നത്. ഒരു ദൃഷ്ടാന്തത്തിൽ പറയുന്നു, തത് അഭ്യുപഗമ വിരുദ്ധം തേഷാം പറയുന്നു. അത് അവർ പറയുന്ന അവരുടെ സിദ്ധാന്തത്തിന് തന്നെ വിരോധമാണ്. അങ്ങനെ ഒരു സിദ്ധാന്തം അവർക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാം ശൂന്യതയിൽ നിന്ന് വരുന്നു. സാധാരണ ഇതൊന്നും ചിന്തിക്കാത്തവരും പറയും, ഇതൊക്കെ എവിടേക്ക് പോകുന്നു. ഇത് ജീവനെ കുറിച്ച് പറയുമ്പോൾ പറയും, ഒരു ദീപം ജ്വലിക്കുന്നു, അത് അണയുന്നു. ദീപം എവിടുന്നാ വന്നത് അറിയില്ല, അശൂന്യതയിൽ നിന്ന് വന്നു. അതുപോലെ അത് അണയുന്നു, ഇല്ലാതാവുന്നു. എവിടെ പോകുന്നു അറിയില്ല, അശൂന്യതയിലേക്ക് പോയി. ഇതെല്ലാം ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നത് ആത്യന്തികമായിട്ട് ജീവനിൽ ജീവന്റെ സ്വഭാവം എന്താണ്, അതിന്റെ ജന്മമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, നാശമുണ്ടോ, ജന്മം എന്താണ്, മരണം എന്താണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം എടുക്കുന്നത്. കഥം എങ്ങനെയാണ് അത് വിരോധമായി വരുന്നത്? ഈ പ്രകാശം എവിടെ നിന്നോ വന്നു, ജ്വലിച്ചു, എവിടേക്ക് പോയി, എവിടെ നിന്ന് വന്നെന്നറിയില്ല. അതുകൊണ്ട് അത് ശൂന്യമാണ്. അതുപോലെ ഒരു ജീവൻ അങ്ങനെ പ്രകാശിക്കുന്നു, ശൂന്യതയുന്നു, പിന്നെ അത് ശൂന്യതയിലേക്ക് പോകുന്നു, നശിക്കുന്നു, അതോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ എന്താ ദോഷം? എന്നത് ദോഷമുണ്ട്. ഏ താവത് ബീജ അവയവാഹ ബീജ സംസ്ഥാന വിശിഷ്ടാഹ തേ അങ്കുരേപ്പ് അനുവർത്തന്തേവ എന്ന തേഷാം ഉപമർദ്ദു അങ്കുരജന്യം പറയുന്നത് ഒരു സ്ഥൂലമായ വ്യക്തിയാണ്. അത് നശിക്കുമ്പോൾ, ബീജമായിരിക്കുമ്പോൾ സസ്യമില്ല, സസ്യം ഉണ്ടാകുമ്പോൾ ബീജം നശിച്ചു, അതുകൊണ്ട് നാശം കാരണമാണെന്നെല്ലാം പറയുന്നത് വളരെ സ്ഥൂലമായ ഒരു യുക്തിയാണ്, കേവല തർക്കം മാത്രം. എന്തുകൊണ്ട്? ആ ബീജത്തിന്റെ അവയവങ്ങൾ അതുതന്നെയാണ് ഈ സസ്യത്തിലുള്ളത്. അത് ബീജം നശിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ആ ബീജത്തിന്റെ അംശങ്ങൾ നാശത്തെ മാത്രം സ്വീകരിച്ചാൽ പോരെ, ആ ബീജത്തിന്റെ അംശങ്ങൾ അത് തന്നെ സസ്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ പറയുന്നു, തവത് ബീജ അവയവാഹ ബീജ സംസ്ഥാന വിശിഷ്ടാഹ ബീജ ആകൃതി പറയുന്നത് നാശമെന്ന് പറയുന്നത് എന്താണ്? ആ ബീജത്തിന്റെ ആകൃതി നഷ്ടപ്പെട്ടു പോകും. ശരി, അത് നീണ്ടിരുന്നു അല്ലെങ്കിൽ ഉരുണ്ടിരുന്നു സസ്യം വന്നപ്പോൾ അത് പോയി, പക്ഷെ അതിന്റെ അംശങ്ങൾ അത് നശിക്കുന്നില്ല. അതിനാണ് അതിന്റെ അവയവം എന്ന് പറയുന്നത്. ആ പ്രത്യേക ആകൃതിയിലിരുന്ന ആ ബീജത്തിന്റെ അംശങ്ങൾ അങ്കുരയെ പെനുവർത്തന്ത് അതാ സസ്യത്തിലുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ആ ബീജത്തിൽ നിന്ന് ആ അങ്കുരം ഉണ്ടാകുന്നത്, അങ്കുരത്തിൽ നിന്ന് വീണ്ടും അതേ ബീജം ഉണ്ടാകുന്നു. അപ്പൊ ഇതിങ്ങനെ അനുവർത്തിക്കുകയാണ്. എന്ന തേഷാം ഉപമൃതോ അങ്കുരജന്മനി. അതുകൊണ്ട് ബീജം നശിക്കുന്നു എന്ന് പറയുന്ന അബദ്ധമാണ്, മറിച്ച് അവിടെ വളരെ സൂക്ഷ്മമായ ഒരു പരിണാമം സംഭവിക്കും. പരിണാമം സംഭവിച്ചിട്ട് ആ ബീജത്തിൽ നിന്ന് വേണ്ടതെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ആ സസ്യം ജനിക്കുന്നത്, നാശത്തിൽ നിന്നല്ല. അപ്പോ അത് ശൂന്യവാദികൾ മഹാവിനാശികന്മാരുടെ പക്ഷത്തോടെ ഇങ്ങനെ നിഷേധിക്കുകയാണ്. ഇത് മഹാവൈനാശിക പക്ഷം എന്ന് പറയുന്നത് അന്നത്തെ നിലയിൽ. ഇതൊക്കെ സാധാരണ, ഇതൊന്നും അറിയാത്ത സാധാരണ മനുഷ്യൻ അവന്റെ അസംസ്കൃതമായ പ്രാകൃത ബുദ്ധി കൊണ്ടും ചിന്തിക്കുന്നതാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ടിത് അന്ന് എഴുതിവെച്ച ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്നും മനുഷ്യൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ വിചാരത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. കാരണം മനസ്സ് എന്ന് പറയുന്നത് അത് എപ്പോഴും വികല്പങ്ങളുണ്ടായിരിക്കും. ഇവിടെ ഇനി അടുത്ത് ഉപദേശിക്കാൻ പോകുന്ന എന്താണ്? തത്വമസി, നീ അതാണ്, നീ ഈ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അതാണ് എന്ന് പറയും, സത്താണ്. അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് ഒരു മനസ്സും അത് സ്വീകരിക്കത്തില്ല. സംസ്കൃതമായ മനസ്സായാലും ശരി, അസംസ്കൃതമായ മനസ്സായാലും ശരി, സംസ്കൃതമായ മനസ്സെന്ന് പറയുന്നത് ശാസ്ത്ര സംസ്കാരമാണ്. നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം ആത്മാവിനെ കുറിച്ച്, മുക്തിയെക്കുറിച്ച്, മറ്റാചാര്യന്മാര് ശാസ്ത്രങ്ങൾ എന്തു പറയുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സംസ്കൃതമാണ്. അവരെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സംസ്കൃതമായ മനസ്സാണ് വൈനാശികന്മാർ എന്ന് പറഞ്ഞ വൈശേഷികന്മാർ അവരെല്ലാം. അപ്പൊ അവർക്കും അത് സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം അവരിതിനെ കുറിച്ച് അത് കുറച്ച് ചിന്തിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. നീ അതാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റില്ല. അതിനുള്ള വികല്പം എന്ന് പറയുന്നു, മുഖ്യമായും വികല്പം. സംശയങ്ങൾ പലതരത്തിൽ, അതെങ്ങനെ ആകും, എങ്ങനെ, എന്തുകൊണ്ട്, പല സംശയങ്ങൾ. ഇനി അസംസ്കൃതമായ മനസ്സ്, വെറും പ്രാകൃതമായ മനസ്സ് അവനോട് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നുകിൽ അവൻ അജ്ഞാനമായിരിക്കും മുഖ്യമായിട്ട്. അതായത് അവനൊന്നും ധരിക്കത്തില്ല, അവന്റെ മനസ്സിൽ ഒന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് സംശയം ഉദിക്കത്തില്ല, കേവലം അജ്ഞാനം. അങ്ങനെ അല്ല, ഇനി ശാസ്ത്ര സംസ്കാരമില്ല, പ്രാകൃതനാണ്, പക്ഷെ ബുദ്ധിയുള്ളവനാണ് എങ്കിൽ അവന് വിപരീതം ഉണ്ടാവും, വിപരീത ബോധം ഉണ്ടാവും. പറയുന്നു നീ അതാണെന്ന് പറയുമ്പോ ഞാൻ അതാണ് എന്ന് ധരിക്കുന്ന മറ്റെന്തിനെങ്കിലും ആയിരിക്കും. അസ്തിത്വം, ഉണ്മ, ബോധം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ വിപരീത ഗ്രഹണം ഉണ്ടാവും. അപ്പോ ശാസ്ത്ര സംസ്കാരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ മുഖ്യമായും വികല്പങ്ങൾ. പ്രാകൃതനാണെങ്കിൽ ഒന്നുകിൽ അജ്ഞാനം, അല്ലെങ്കിൽ വിപരീതം. ഇത് മൂന്നും മനസ്സിന്റെ ദോഷങ്ങളാണ്, ചിത്തദോഷങ്ങളാണ്. ഈ ദോഷങ്ങളെ പരിഹരിക്കുന്നതിനാണ് ഇവിടെ വിചാരം. അപ്പൊ ഇതെല്ലാം വിചാരത്തിന്റെ ഭാഗമാണ്. അദ്വൈതത്തിന് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തിനാ ഈ ചർച്ച? ഇപ്പോ ഞാൻ ന്യായം പഠിച്ചിട്ടില്ല, വൈശേഷികം അറിയത്തില്ല, മീമാംസ ഇല്ല, ബൗദ്ധ സിദ്ധാന്തങ്ങളൊന്നും അറിയില്ല, പിന്നെ എനിക്കെന്തിനാ അതിന്റെ ആവശ്യം? പക്ഷെ ഒന്നും അറിയാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിൽ പ്രാകൃതമായ സംസ്കാരങ്ങളുണ്ട്. അതുകൊണ്ട് അവനിൽ വരുന്ന അജ്ഞാന വിപര്യങ്ങളും ഇല്ലാതാക്കുന്നു. വികല്പങ്ങളല്ലെങ്കിൽ അജ്ഞാന വിപര്യങ്ങൾ, അതില്ലാതാക്കണമെങ്കിൽ വിചാരം. അപ്പോൾ അത് അതിന്റെ ഭാഗമായി ഇതെല്ലാം വരും. അത് വേണ്ട, ഇതെല്ലാം വിട്ടിട്ട് ഇതൊന്ന് ധ്യാനിച്ചാൽ പോരെ, അങ്ങനെ ചെല്ലു ചിന്തിക്കും. ഈ എന്താണ് ചർച്ച അല്ലെങ്കിൽ വിചാരം, ഇതെല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് ധ്യാനിച്ചാലും അങ്ങനെയാകാം. അത് പക്ഷെ അദ്വൈതത്തിന്റെ വഴിയാണ്, അദ്വൈതത്തിന്റെ വഴിയാണ് ധ്യാനം എന്ന് പറയുന്നത്. വിചാരമാണ് അദ്വൈതത്തിന്റെ വഴി. കാരണം ധ്യാനം എന്ന് പറയുന്ന മനസ്സിനെ, മനസ്സിന് ചിന്തയല്ല, മനസ്സ് മനസ്സിന്റെ ചിന്തകളെ നിരോധിക്കുകയാണ്. അവിടെ വിചാരത്തിന്റെ നിരോധമാണ് സംഭവിക്കുന്നത്. ഇവിടെ മറിച്ച് വിചാരമാണ്, രണ്ടും രണ്ടിരിക്കില്ലാണ്. അതിന് ഏത് മൂഢനും കഴിയും. ധ്യാനം എന്ന് പറയുന്നു മനസ്സിനെ നിരോധിക്കാന്ന് പറയുന്നു. കാരണം മനസ്സിനെ നിരോധിക്കുന്നതിനുള്ള എളുപ്പ വഴി മനസ്സിനെ ഒരിടത്ത് ഏകാഗ്രപ്പെടുത്തുക. അപ്പോ അതിന് മൂഢതയാണ് കൂടുതൽ സഹായിക്കുന്നത്. വിവേകത്തെ കാണും, വിവേകമുള്ളവൻ ചിന്തിക്കും അതെന്തുകൊണ്ട് ചിന്ത വരും. എന്നുവെച്ചാൽ അവന്റെ മനസ്സിൽ വികല്പങ്ങൾ വരും. മറ്റങ്ങനെയല്ല, കേവല ശ്രദ്ധ മാത്രം മതി. ഇവർ പറയുന്ന നീ ഇങ്ങനെ ധ്യാനിക്കുക, ശിവലിംഗത്തെ ശിവമായി ധ്യാനിക്കുക, താളഗ്രാമത്തെ വിഷ്ണുവായി ധ്യാനിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഉപായം നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി അതിനെ പിന്തുടരും. ഇപ്പൊ അവിടെ എന്ത് വരുന്നു? വിചാരത്തിന്റെ ആവശ്യമില്ല, ചിന്തയുടെ ആവശ്യമില്ല. ഒരു വിഷയത്തിൽ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട് മറ്റ് വിഷയങ്ങളിൽ നിന്നുള്ള ചിന്തകളെല്ലാം ഇല്ലാതാവും, നിവൃത്തികളെല്ലാം നിരോധിക്കും. നിദ്രയെപ്പോലും ഒരു വൃത്തിയായി സ്വീകരിച്ചുകൊണ്ട് അതിനെ നിരോധിക്കുന്നു. പക്ഷെ അതിനുള്ള ഒരു ദോഷം എന്താണോ? അത് അദ്വൈതത്തിന്റെ മാർഗമാണ്, ദ്വൈതത്തിന്റെ മാർഗമാണ്. യോഗി ദ്വൈതിയാണ്, പാതഞ്ജല മാർഗം ദ്വൈതമാർഗം. ഇവിടെ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്, രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പൊ അത് ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. ഏകാഗ്രമായിട്ട് ഒരു എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി മനസ്സിനെ നിരോധിക്കുക. രണ്ടിന്റെയും ഫലം രണ്ടാണ്. മനസ്സിന് നിരോധ സംസ്കാരം വന്നു കഴിഞ്ഞാൽ മനസ്സ് സമാധിയിലേക്ക് പ്രവേശിക്കുന്നു. ചിത്തഭൂമികകളിലേക്ക്, ചിത്തത്തിന്റെ കാലാവസ്ഥകളിലേക്ക് മനസ്സ് കടക്കും. ചിത്തഭൂമികളിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ആ സാധകന് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം യോഗശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ അതിന്റെ നേരിട്ടുള്ള ഫലം ഈ മനസ്സ് ചിത്തഭൂമികളിലേക്ക് പ്രവേശിക്കുന്ന തൃത്തംബര പ്രജ്ഞ എന്നെല്ലാം പറയുന്ന യോഗശാസ്ത്രങ്ങളിലും മറ്റും വിശദീകരിക്കുന്നു. പക്ഷെ അത് ദ്വൈത സാധനയാണ്, ദ്വൈതത്തിന്റെ ഫലമാണ്. അപ്പൊ ആ രീതിയല്ല ലോകത്ത് കൂടുതൽ പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. അതാണ് കാരണം. എന്തുകൊണ്ട്? അത് സർവസാധാരണമായി ആർക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ പലരും അതും അദ്വൈതമാണെന്ന് ഭ്രമിച്ചിട്ടുള്ളവരുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാത്തവര് വൃത്തി നിരോധത്തിന്റെ മാർഗം വേറെയാണ്, അദ്വൈതത്തിന്റെ വിചാരമാർഗം വേറെയാണ്, ഇതും അറിയത്തില്ല. ഇവിടെ വൃത്തി നിരോധം അല്ല ചെയ്യുന്നത്, ഇവിടെ വിചാരമാണ്. ഇവിടെ പ്രത്യേകിച്ച് ചിത്തഭൂമികളിലേക്കൊന്നും പ്രവേശിക്കുന്നു. അവിടെ വിചാരം കൊണ്ട് അജ്ഞാന സംശയ വിപര്യങ്ങളെ ദൂരീകരിക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ മുഖ്യമായി വരുന്ന വികല്പമാണ്. മൂന്ന് ദോഷങ്ങൾ: അജ്ഞാനം, വിപര്യം, വികല്പം. അതേറ്റവും പ്രധാനമായി വരുന്ന വികല്പം. ഈ വികല്പത്തെ വിചാരം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റും, വേറെ വഴിയില്ലായിരുന്നു. യോഗശാസ്ത്രത്തിനും വിപരീത ഭാവനയെക്കുറിച്ചും മറ്റും പറയുന്നുണ്ട് സാധന എന്നുള്ളത്. പക്ഷെ മുഖ്യം എന്ന് പറയുന്നത് ഇവിടെ വൃത്തി നിരോധമാണ്. പ്രാണായാമം പോലെയുള്ള അഭ്യാസങ്ങൾ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും യോഗശാസ്ത്രത്തിന്റെ മുഖ്യ സാധനയാണ്. അവിടെ അതെല്ലാം അതിന് സഹായിക്കുന്നേ ഉള്ളൂ. മുഖ്യമായി വരുന്ന എന്താണ്? ധ്യാനം, ധാരണ, സമാധി. അവിടുത്തെ നിരോധം ആരംഭിക്കുന്നത് ധ്യാനത്തിൽ, അത് സമാധിയിലെത്തിക്കുന്നു. ഇവിടെ അതല്ല, ഇവിടുത്തെ നിരോധത്തിലൂടെ സമാധിയിലെത്തുകയാണ്. ഇവിടെ സമാധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെ സമാധി, അതെല്ലാം വേറെ സമാധി. ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ, അജ്ഞാന സംശയ വിപര്യങ്ങളെ മാറ്റുന്നു. അതിന് പ്രധാനമായും വരുന്ന വികല്പമാണ്, വിപരീത ചിന്തകൾ വരുന്നു. അത് എവിടെ എപ്പോ വരുന്നു? പറയുന്നു തത്വമസി എന്ന് ഉപദേശിക്കുന്നു. അപ്പൊ അത് ഒന്നും മനസ്സിലാകാതിരിക്കും, അജ്ഞാനം വരും, അല്ലെങ്കിൽ അതിന് വിപരീതമായി ഗ്രഹിക്കും. എന്താണ് ആ തത്വം, അതിനെക്കുറിച്ച് എന്താണ് ത്വം, ഇതെല്ലാം വിപരീതമായി ഗ്രഹിക്കും. രണ്ടും അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ് ആ പറഞ്ഞത്, അതെങ്ങനെ ശരിയാകും, എങ്ങനെ താൻ ആ തത്വം തന്നെയാകും? അതിലാണ് ഈ ആ വികല്പങ്ങളെയാണ് ഇവിടെ പറയുന്നത്. വൈശേഷികന്മാര്, നൈയായികന്മാര്, സംഘന്മാര്, മീമാംസകര്, വൈനാശികന്മാരെന്നൊക്കെ പറയുന്നതാണ് ഈ വികല്പങ്ങൾ. മുഖ്യമായിട്ട് ഈ ചിന്തകളാണ്. ഇതാ ശാസ്ത്ര സംസ്കാരമുള്ളവനും ഇങ്ങനെ വരും, ഈ പേരിൽ വരും, ന്യായവൈശേഷി ഈ തരത്തിലൊക്കെ വരും. ആ ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവനാണെങ്കിൽ പ്രാകൃതമായ രീതിയിൽ വരും. ഇതേ കാര്യങ്ങൾ തന്നെ അവന്റെ സഹജമായ ബുദ്ധിയിൽ വരും. ഇന്നത്തെ ബുദ്ധിജീവികൾക്കൊക്കെ വരുന്നത് പോലെ ഒരു ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവർ ബുദ്ധിജീവികളാണെങ്കിൽ അവർ പ്രാകൃത മനസ്സ്, അവർ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ ഇതിന് വിപരീതമായ പല ആശയങ്ങളും വരും, അതങ്ങനെ ശരിയാകും. അപ്പൊ എങ്ങനെയാണോ ഇവിടെ ഈ സംസ്കൃതമായ വികല്പങ്ങളെ ഇത് നിരാകരിക്കുന്നത്, ഈ വിചാരം, ആ വിചാരത്തിലുള്ള ബോധ്യം വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ശൂന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തത്വമസി തത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശൂന്യത്തെയാണ്. അങ്ങനെ വരാം, താൻ ആത്യന്തികമായിട്ട് അശൂന്യമാണ്, അശൂന്യത്തിലേക്ക് വന്ന് ശൂന്യത്തിലേക്ക് പോയത് സ്വാഭാവികമായിട്ട് വരാം, പ്രാകൃതമായ ഒരു ബുദ്ധിക്ക് അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിക്ക് വരാം. ഈ ശാസ്ത്രീയമായ ചർച്ച കൊണ്ട് അതും നിഷേധിക്കും. സഹജമായി വരുന്ന ഇത്തരം വികല്പങ്ങളെയും നിഷേധിക്കുന്നു. അപ്പോൾ അവന് ബോധ്യം വരുന്ന എന്താണ്? സത്താണ് അതിന് കാരണമായിരിക്കുന്നത്, ആ വികല്പത്തെ നിരാകരിക്കുന്നു. അപ്പോൾ താൻ ആ സത്താണ്, അക്കാര്യത്തിൽ പിന്നെ വികല്പമില്ല, വികല്പം ഇല്ലാതാകുന്നു. അവിടെ സമാധിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാകുന്നു, ഒരൊറ്റ സമാധിയോ. ഇവിടെ പറയുന്ന പോലെ സവികല്പം നിർവികല്പം, സബീജം നിർബീജം എന്ന് പറയുന്ന ദ്വൈത സമാധികളൊന്നും അദ്വൈതമൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഇതിൻ്റെയൊന്നും വ്യത്യാസം അറിയത്തില്ല. കാരണം പിൽക്കാലത്ത് ഇതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു അവിയൽ വരുമായി. അതുകൊണ്ട് എന്താ ദ്വൈതം, എന്താണ് അദ്വൈതം എന്നുള്ളത് അദ്വൈതം പറയുന്നവർക്കും അറിയത്തില്ല. എന്താണ് അദ്വൈത സാധന, എന്താണ് ദ്വൈത സാധന, അതും അറിയത്തില്ല. ആർക്കും അറിയത്തില്ലെന്നല്ല, സാമാന്യമായി അറിയത്തില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും.
1: ഓം നമ ശിവായ. ഡിയർ യൂസേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, വി ആർ വെരി മച്ച് ഡിലൈറ്റഡ് ടു ലെറ്റ് യു ആൾ നോ ദാറ്റ് due to the shower of grace from almighty lord shiva and the continuous support from esteemed users like you, our shaivam.org website had passed 26 successful years of service in the world of shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thirunariya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaiva.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
0: അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ചർച്ച അനാവശ്യമാണെന്ന് തോന്നിപ്പോ അല്ല, ശരി, ഇത് ആർക്ക് അനാവശ്യമായി തീരുന്നു? തത്വമസി എന്ന് കേൾക്കുമ്പോൾ ആരുടെ മനസ്സിലാണോ അജ്ഞാന സംശയവിപര്യങ്ങളും ഉണ്ടാകാത്ത ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച അനാവശ്യമാണ്. അവിടെ ഈ ചർച്ചയുടെ യാതൊരു പ്രസക്തിയില്ല. അത് ആ വ്യക്തിയിൽ ശാസ്ത്ര സംസ്കാരം ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, അത് സംസ്കൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി, പ്രാകൃത ബുദ്ധി എന്ന് പറഞ്ഞാലും ശരി, ഏത് സ്വഭാവത്തിൽപ്പെട്ട അന്ധക്കരണമായാലും ശരി, ഒരാൾക്കത് കേൾക്കുമ്പോൾ മനസ്സിൽ യാതൊരു വികല്പവും ഉണ്ടാകുന്നു. വികല്പം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനവും പാടില്ല. മന്ദബുദ്ധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വികല്പം ഉണ്ടാകത്തില്ല, പക്ഷെ അജ്ഞാനം കാണുന്നുണ്ട്. ഇനി വിപരീതവും ഉണ്ടാകാൻ പാടില്ല. അവിടെ പിന്നീട് വിചാരത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ വിചാരമാണ് കാണിക്കുന്നത്. കാരണം ഇത് തന്നെ പലതവണ ഉപദേശിക്കുന്നു. പലതവണ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂയ ഏവമേ ഭഗവൻ വിജ്ഞാപയതു ചെയ്തു ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി തന്നാൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറയുന്നത്? അതെങ്ങനെ സംഭവിക്കും? വികല്പം വരുന്നു അവിടെ മനസ്സിൽ. അവിടെ ശാസ്ത്ര സംസ്കാരമുള്ളവനും വികല്പം വരും, പ്രാകൃതനും വരും. അപ്പോൾ അവിടെ ഈ വിചാരം ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിചാരം എന്ന് പറയുന്നത് അദ്വൈതം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം ഈ വിചാരത്തെ നിലനിൽക്കും, അല്ലാതെ ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അല്ല, മുമ്പ് ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ എഴുതി വെച്ച കാര്യങ്ങൾ, അത് നമ്മളിന്ന് അദ്വൈതം, അദ്വൈതികൾ എന്തിന് ചിന്തിക്കുന്നു, ഈ കാലത്തിന് ഇതിന് പ്രസക്തിയില്ല എന്ന് അങ്ങനെ പലരും പറയാറും എഴുതാറും പറയാറും ഒക്കെ ഉണ്ട്. അതൊക്കെ അബദ്ധമാണ്. അതുകൊണ്ടിവിടെ ആ ഒരു ചിന്തയെ, വികല്പത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പറയും. ഇത് മറ്റൊന്ന് അശുദ്ധ ശൂന്യത്തിൽ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിമുളച്ച് വന്നതാണ് ജീവൻ ഉൾപ്പെടെ. അതുകൊണ്ട് നീ അതാണോ അവനെ നിഷേധിക്കുന്നു, ശ്രുതി തന്നെ നിഷേധിക്കുന്നു. ഭാഷകാരൻ മാത്രമല്ല, ശ്രുതി ആദ്യം പറഞ്ഞു സദേവ സൗമ്യ, അത് കഴിഞ്ഞു അസദേവ രണ്ടാമത് പറഞ്ഞു, എന്നിട്ട് പറയുന്നു കുത ഇതെങ്ങനെ സംഭവിക്കും, അസത്തെന്ന് എങ്ങനെ പറയാൻ പറ്റും, അസത്തിൽ നിന്നുണ്ടാകത്തില്ല, അവനെ നിഷേധിക്കുന്നു. നിഷേധിച്ചാൽ ഒറ്റയടിക്ക് നിഷേധിക്കാൻ പറ്റും, അതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പറയണം. ഒരാൾ പറയുന്നു ഇത് എന്തുകൊണ്ട് ശൂന്യമായിക്കൂടാ, ഉടനെ ഗുരു പറയുന്നു ശൂന്യമല്ല, അശൂന്യമല്ല എന്ന് ഗുരു പറഞ്ഞതുകൊണ്ട് അവന്റെ മനസ്സിലെ വികല്പങ്ങൾ ഒടുങ്ങത്തില്ല, ചിന്തിക്കരുതെന്ന് ആവശ്യപ്പെടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നതാണ് ശരി, നീ അതങ്ങ് മനസ്സിലാക്കിയാൽ അതി കൂടുതലൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിന്റെ വികല്പങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും. കാരണം അത് കാരണമായിരിക്കുന്ന സംസ്കാരം അവിടെയുണ്ട്, അത് പ്രാകൃതമാകും അല്ലെങ്കിൽ സംസ്കൃതമാകും. സംസ്കാരം ഉള്ളിടത്തോളം കാലം മനസ്സിൽ വികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പിന്നെ ദ്വൈത മാർഗത്തെ അവലംബിക്കുന്നു. എന്താണ് മനസ്സിനങ്ങ് നിരോധിക്കുക, ചിന്തയ്ക്ക് ഇടം കൊടുക്കരുത്. എവിടെയെങ്കിലും ഒരിടത്ത് മനസ്സിനെ ഏകാഗ്രമാക്കി വൃത്തികളെ നിരോധിക്കുക, മനസ്സിന് നേരെ മനസ്സിന്റെ മറ്റു ഭൂമികളിലേക്ക് എത്തിക്കുക, സമാധിയിൽ മനസ്സിനെ എത്തിക്കുക എന്നാ പറ്റും. പക്ഷെ അത് പരിഹാരമല്ല. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് അത് മുക്തിക്ക് ഉതകില്ല. മുക്തിക്ക് സമാധി ഉതകത്തില്ല, പിന്നെയോ ജ്ഞാനമേ ഉതകത്തുള്ളൂ. ാണ് അദ്വൈതയുടെ നിലപാട്. നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന അദ്വൈതമാണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയുന്നു. രണ്ടും ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്നതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ അവിടെ വീണ്ടും വികല്പങ്ങൾ വരും. ഗുരു പറഞ്ഞതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കത്തില്ല, ചോദ്യം മനസ്സിൽ വരും. അതാണ് വികല്പം എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കും, എന്തുകൊണ്ട് ശൂന്യമായിക്കൂടാ, ഇനി ശൂന്യമല്ലെന്ന് പറഞ്ഞാൽ ഉടൻ അതിന് വിപരീതമായി ചിന്ത വരും. അതാണ് അടുത്ത് വീണ്ടും പറയുന്നത്, യത് പുനർ ബീജ ആകാര സംസ്ഥാനം തദ് ബീജ അവയവ വ്യതിരേകേണ വസ്തുഭൂതം എന്ന വൈനാശികയുടെ അഭ്യൂതം ഗീതേ പറയുന്നു. ഈ ബീജനാശം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ബീജം എന്ന് പറയുന്നത്? അവർ പറയുന്നത് അതിന്റെ ആകൃതി, ആ രൂപം. ബീജാകാര സംസ്ഥാനം എന്ന് പറയുന്നു, സംസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥമൊന്നും എടുക്കരുത്. ആ ബീജാകൃതി, ആ ബീജരൂപം, മൊത്തത്തിൽ നമ്മൾ ബീജം എന്ന് പറയുന്ന ഒരു വസ്തു അതാണ്. ഒരു നെൽമണി എടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഓ ഇത് നെൽവിത്താണ്. ഒരു പയറിന്റെ വിത്ത് എടുത്തു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് പയർ വിത്താണ്. അത് കാണുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന എന്താണ്? അതാണ് ബീജാകാര സംസ്ഥാനം എന്ന് പറയുന്നത്. അതിന് പറയുന്നതാണ് അവർ. അങ്ങനെ എന്തൊരു പ്രത്യേകത അതിനകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു നെല്ലെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നെൽമണിയോ ഒരു പയർവിത്തോ എടുത്തു കഴിഞ്ഞാൽ അതിനെ അതിന്റെ അതിനെ ശകലങ്ങളാക്കി അതിന്റെ അവയവങ്ങളെ പരിശോധിച്ചിട്ടല്ല ഇത് നെല്ലെന്നറിയുന്നത് അല്ലെങ്കിൽ പയറെന്നറിയുന്നത്. അങ്ങനൊരു പരിശോധനയുടെ ആവശ്യമുണ്ട്. ഇപ്പൊ നെൽവിത്ത് എന്ന് പറയുന്നത് അതൊന്നും നമ്മൾ കണ്ടപ്പോ തിരിച്ചറിഞ്ഞത് അതാണ് നെൽവിത്ത്. സസ്യം ഉണ്ടാകുമ്പോ അത് നശിക്കുന്നോ ഇല്ലയോ അതാണ് ചോദിക്കുന്നത്. അത് നശിക്കുന്നുണ്ടല്ലോ. മറ്റവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. അത് രണ്ടാമത് ചിന്തിക്കാം, അത് നശിക്കുന്നു എന്ന് ഞങ്ങൾ സമർത്ഥിക്കും. തൽക്കാലം നെല്ലിൽ തുടങ്ങും കാണുന്ന ആ ബീജത്തിന്, അങ്ങനെ നമുക്ക് ബീജാകാര സംസ്ഥാനം എന്ന് പേരും. അത് നശിക്കുന്നുണ്ടെന്ന്, സസ്യം ഉണ്ടായപ്പോൾ അത് നശിച്ചോ ഇല്ലയോ? അത് നശിച്ചു. അപ്പൊ നാശത്തിൽ നിന്ന് തന്നെ സസ്യം ഉണ്ടായി. ഇതാണോ മഹാവൈനാശികന്മാരെ പറയുന്നത്. ഇനി ബീജ അവയവത്തിലേക്ക് എന്നാൽ അവിടെയും അവരിത് തന്നെ പറയും. ശരി, അതിനെ നിങ്ങളൊരു 100 കഷണങ്ങളാക്കുക, അത് 1 എടുക്കുക. ശരി, ആ 1 സസ്യം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു? അതും പോയല്ലോ, കാരണം അത് ബീജത്തിന്റെ അവയവമായിരുന്നല്ലോ, സസ്യത്തിന്റെ അവയവമല്ലല്ലോ, നശിച്ചു. അങ്ങനെ നാശത്തിൽ നിന്നാണ് ഉണ്ടായത്. ആദ്യം ആ ബീജത്തെ തന്നെ എടുക്കാം. അതിനെ ബീജമെന്ന് പറയുന്നതിന് പകരം പറയുന്നു ബീജാകാര സംസ്ഥാനം. അത് നശിക്കുന്ന ഒന്നാണ്. അപ്പോ ഇവിടെ ചോദിക്കുന്നത്, തദ് ബീജാവയവം വ്യതിരേകേണ വസ്തുഭൂതം ന വൈനാശീര ഭൂമിതേ. നിങ്ങൾ ഈ നശിക്കുന്നു എന്ന് പറയുന്ന ഈ സാധനം അത് ഈ അതിന്റെ അവയവങ്ങളിൽ നിന്ന് വേറിട്ട ഒന്നാണോ? അതിനതിന്റെ അവയവങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയുമോ എന്നുള്ള ഒന്നാണോ? എന്ന് പറഞ്ഞാൽ അതിനൊരു 100 ശകലങ്ങളാക്കി മാറ്റിയാൽ പിന്നെ അതവിടെ കാണുമോ? അതിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പൊ അത് സ്വതന്ത്രമായ നിലനിൽപ്പുള്ള ഒന്നാണോ? അങ്ങനെ അസ്തിത്വമുള്ള ഒന്ന് സസ്യം ഉണ്ടായപ്പോൾ നശിച്ചു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അസ്തിത്വമുള്ള ഒന്നിന്റെ നാശം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സർവനാശമാണ്. മഹാവൈനാശികന്മാരാണ്. സർവനാശത്തിൽ നിന്നാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ബീജാകാര സംസ്ഥാനം തന്നെ ബീജാവയം വ്യതിരേകയുള്ള വസ്തുഭൂതം എന്ന വൈനാശികരെ അഭ്യൂമത അവരത് സ്വീകരിക്കുന്നില്ല. ഒന്നിന്റെ അസ്തിത്വം സ്വീകരിക്കുന്നില്ല, ബീജത്തിന്റെ അസ്തിത്വം സ്വീകരിക്കുന്നില്ല. ഇത് അങ്കുര ജന്മനി ഉപമർദ്ദിയത. അപ്പൊ ചോദിക്കുന്നു, ആ സസ്യം ഉണ്ടായപ്പോ ആ ബീജം നശിച്ചു എന്ന് പറയുന്നു. അപ്പോ അതുവരെ അതുണ്ടായിരുന്നു. ലളിതമായി ചോദിക്കണം, നാശം വരെ അതിന്റെ അസ്തിത്വത്തെ നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ സർവനാശത്തിൽ ആണ് ഇതിന് കാരണമെന്ന് പറയാൻ പറ്റത്തില്ല. നാശത്തിന് മുമ്പ് ഒരു അസ്തിത്വം ഉണ്ടായിരുന്നു. ഇനി മറിച്ച്, അധ തത് അസ്ഥി അവയവ വ്യതിരിക്തം വസ്തുഭൂതം തഥാജ സതി അഭിമ വിരോധം. അപ്പോ വൈനാശികന് പറയേണ്ടി വരും, ശൂന്യവാദിക്ക് പറയേണ്ടി വരും, ആ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു അത് നശിച്ചു. അപ്പോ അത് ശൂന്യവാദമല്ല. നാശത്തിന് മുമ്പ് ഒരു വസ്തു ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്ന വസ്തു നശിച്ചു, അതിൽ നിന്ന് വീണ്ടും ഉണ്ടായി എന്നെല്ലാം പറയുമ്പോൾ ശൂന്യവാദം പോയി. അപ്പൊ ശൂന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറയുന്നത് ശരിയാകത്തില്ല. സതി അഭ്യൂമ വിരോധം, നേരത്തെ പറഞ്ഞ കാര്യം കൂടെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നു, അധ സംവൃത്തിയ അഭ്യുഗതം ബീജ സംസ്ഥാന രൂപം ഉപമൃദ്ധിതയിരി ചെയ്തു. അപ്പൊ അവസാനം ഒരു അദ്വൈതിയുടെ അതേ അടവ് തന്നെ സ്വീകരിക്കുകയാണ്. 18-ാമത്തെ അടവ് അദ്വൈതിയെ സംബന്ധിച്ച് ഉത്തരം മുട്ടുമ്പോഴെല്ലാം പറയുന്ന ഒരു സമാധാനമുണ്ട്. എന്താണോ മായ, സമാധാനം പറയാൻ പറ്റിയില്ലെങ്കിൽ പറയാം അത് മായ. മായ എന്തോ അത് പിടികിട്ടാത്ത കാര്യം. അപ്പൊ നിനക്കും പിടിയില്ല, എനിക്കും പിടിയില്ല. അതുപോലെ സംവൃത്തിയ, അതിന് ബൗദ്ധ സാഹിത്യത്തിൽ പറയുന്ന പേരാണ് സംവൃത്തി. ഇതുപോലെ ഉത്തരം മുട്ടുമ്പോൾ അവരും പ്രയോഗിക്കുന്ന ഒരു സാധനം സംവൃത്തിയ അഭിവഗതം ബീജ സംസ്ഥാനം പറയുന്നു. ആ ബീജാകാരം എന്ന് പറയുന്ന അതുണ്ടല്ലോ, അങ്ങനെ ഒന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അത് ഭ്രാന്തി കൊണ്ട് സ്വീകരിക്കും, സത്യമായിട്ടല്ല. അപ്പോ ആ ബീജാകാര സംസ്ഥാനം എന്ന് പറയുന്ന ആ ഭ്രാന്തി അത് നശിച്ചു. അപ്പൊ സത്യമായി ഉണ്ടായിരുന്നു നശിച്ചൊന്നും വരുന്നില്ല. ആ ശൂന്യത്തിൽ ഭ്രാന്തിയുണ്ട് എന്ന് പറയാം അദ്വൈതി പറയും പോലെ. ബീജസംസ്ഥാനവും ഊർജ്ജതയിൽ ചെയ്ത് കെ എം സമ്പ്രതിർനാമ ശരി, നിങ്ങൾ അങ്ങനെ അവിടെ സമൃദ്ധി എന്ന് പറയുന്ന ഒന്ന് സ്വീകരിച്ചല്ലോ. എന്താണ് ഈ സമൃദ്ധി? ശൂന്യവാദിയോട് അദ്വൈതി ചോദിക്കുകയാണ്. ഹിമസോ അഭാവ ഉദഭാവ, അത് അഭാവമാണോ ഭാവമാണോ? യദ്യഭാവോ, ആ അതിന് നമ്മൾ, കാരണം അവർക്ക് അഭാവമായി സ്വീകരിക്കേണ്ടി വരും, കാരണം സർവശൂന്യമാണ്, ശൂന്യമല്ലാതെ ഒന്നിനെ സ്വീകരിക്കാൻ പറ്റും. സമൃദ്ധി എന്താണ്? സമൃദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു, ഒരു ഭ്രാന്തി. അത് ഭാവമാണോ അഭാവമാണോ? അഭാവമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതുവരെ ദൃഷ്ടാന്ത അഭാവ യുക്തിയില്ല. ദൃഷ്ടാന്തമില്ലെന്ന് പറഞ്ഞാൽ യുക്തിയില്ല. അങ്ങനെ അഭാവത്തിൽ നിന്ന് ഒരു ഭാവം ഉണ്ടാകുന്നു. സമൃദ്ധി അഭാവമാണ്. അപ്പോ ആ സമൃദ്ധി രൂപത്തിലുള്ളതാണ് ബീജസംസ്ഥാനം. അതിൽ നിന്ന് സസ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിപ്പോ? അഭാവത്തിൽ നിന്ന് സസ്യം ഉണ്ടായി. ശരി, അതിനൊരു ദൃഷ്ടാന്തത്തെ എടുത്ത്, എവിടെയെങ്കിലും അഭാവത്തിൽ നിന്ന് ഒരു ഭാവം ഉണ്ടായിരുന്നു? യുക്തിയില്ല. യുക്തി ദൃഷ്ടാന്തം ഉണ്ടെങ്കിൽ യുക്തിയുള്ളു. സർവത്ര യുക്തി എന്ന് പറയുന്നത് ദൃഷ്ടാന്തത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ശങ്കരാചാര്യർ പറയുന്നു രജ്ജസർപ്പം, ദൃഷ്ടാന്തം പറയുന്ന എന്താണ്? അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു യുക്തിയുണ്ട്. പ്രമാണവും യുക്തിയും രണ്ടും രണ്ടാണ്. പ്രമാണം എന്ന് പറയുമ്പോൾ ഞാനിത് കാണുന്ന പ്രത്യക്ഷം, ഇവിടെ എനിക്ക് എന്റെ ഇന്ദ്രിയങ്ങൾ പ്രമാണമായിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഇന്ദ്രിയങ്ങളും ഞാൻ കാണുന്ന ഈ വസ്തുവുമായിട്ടുള്ള ബന്ധം അത് പ്രമാണമായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളെ കൂടെ ഈ വസ്തുവിനെ വെളിപ്പെടുത്തി തരുന്ന ആ മനസ്സ് അത് പ്രമാണമാണ്, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് ഇത് പുസ്തകമാണ്, നിന്റെ ഉള്ളിലുണ്ടായ അറിവ് അത് പ്രമാണമാണ്, ഇതൊക്കെ പ്രമാണങ്ങളാണ്. പ്രത്യക്ഷ അനുമാനം അപമാനം ശബ്ദം വർത്താബുദ്ധി അനുപലബ്ധി എന്നിങ്ങനെ പലതരത്തിൽ പറയുന്നു. യുക്തി അതല്ല. യുക്തി എന്ന് പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ അതിനെ മറ്റൊരു സ്ഥലത്ത് സമർത്ഥിക്കുന്നു. ഞാനൊരു സിദ്ധാന്തം പറയുമ്പോൾ ആരോടാണോ പറയുന്നത്, പറയുന്നവനും കേൾക്കുന്നവനും രണ്ടുപേർക്ക് സമ്മതമായ മറ്റൊരു സ്ഥലത്ത്, മൂന്നാമതൊരു സ്ഥലത്ത് അതിനെ സമർത്ഥിക്കുന്നു. അതാണ് യുക്തി എന്നുവെച്ചാൽ ദൃഷ്ടാന്തം എന്നർത്ഥം. അതാണ് ഇവിടെ ഇപ്പോ മൃത്തികാ ദൃഷ്ടാന്തം. ഒരു കാരണത്തിൽ നിന്ന് അത് പ്രമാണമല്ല, പറയണ ഒരു കാരണത്തിൽ നിന്ന് ഒരു കാര്യം ഉണ്ടായാൽ ആ കാര്യം കാരണം തന്നെ, ഇതൊരു സിദ്ധാന്തം. അങ്ങനെ ഞാനൊരു സിദ്ധാന്തം പറയുമ്പോൾ കേൾക്കുന്നവനത് ബോധ്യപ്പെടും. അവനെ ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാക്കുന്ന ഒരു സ്ഥാനം, രണ്ടു കൂട്ടർക്ക് സമ്മതമായ ഒരു സ്ഥാനം അവന് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു മൃത്തിക. ദൃഷ്ടാന്തമായി പറയുന്നു, മൃത്തികയിൽ നോക്കുക, ആ മൃത്തിൽ നിന്ന് പാത്രമുണ്ടായി. അപ്പൊ പാത്രം മൃത്ത് തന്നെ. ഇത് പറയുന്നയാളിനും കേൾക്കുന്ന ആളിനും ഇത് നിഷേധിക്കാൻ പറ്റില്ല. ദൃഷ്ടാന്തം എപ്പോഴും പ്രാപഞ്ചികമായി, ഈ പ്രപഞ്ചത്തിൽ നിന്നായി, അത് പ്രത്യക്ഷം തന്നെ ആയിരിക്കണം തന്നെ, അല്ലാതെയും വരാം. സാധാരണഗതി പ്രത്യക്ഷമായ ഒന്നിനെ തന്നെ കാണിക്കുന്നു. അപ്പൊ ദൃഷ്ടാന്തം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞത് യുക്തിയുക്തമാണ് എന്ന് പറയുന്നു. അനുമാനത്തിലൂടെയും ദൃഷ്ടാന്തങ്ങൾ എടുക്കാറുണ്ട്. സാധാരണ യുക്തിവാദം, യുക്തിവാദി എന്ന് പറയുന്നവരെന്താണ്, അവര് പ്രത്യക്ഷമായതിനെ മാത്രം, പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളെ മാത്രം സ്വീകരിക്കുന്നവരാണ്. പക്ഷെ യുക്തിന് പ്രത്യക്ഷ ദൃഷ്ടാന്തം തന്നെ വേണമെന്നില്ല. പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങൾ ദൃഷ്ടാന്തമായിട്ടെടുക്കാം. അപ്പൊ ഇവിടെ പറയുന്നു, നിങ്ങൾ പറയുന്ന കാര്യത്തിന് യുക്തിയുണ്ടോ ദൃഷ്ടാന്തമുണ്ടോ? ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ശൂന്യതയിൽ നിന്നൊരു വസ്തു ഉണ്ടായത് ഞാൻ പറയുന്ന സിദ്ധാന്തത്തിന് കാണിക്കാൻ സ്ഥലമുണ്ട്. സത്തിൽ നിന്ന് കാര്യമുണ്ടായി, അതിന് മൃത്തിക, അതാണ് ദൃഷ്ടാന്തം. മൃത്തിക സത്താണ്, കാര്യം അതിൽ നിന്നുണ്ടായി. നിങ്ങൾ പറയുന്നതിനൊരു ദൃഷ്ടാന്തം പറയുക. ദൃഷ്ടാന്തം പറഞ്ഞാൽ യുക്തിയില്ല, യുക്തിയില്ലെങ്കിൽ സ്വീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് തള്ളിക്കളഞ്ഞു. അവസാനം ഭാഷകാരൻ തന്റെ ദൃഷ്ടാന്തം പറയും. രജ്ജുസർപ്പ ദൃഷ്ടാന്തം അവർക്ക് പറയാൻ പറ്റത്തില്ല, കാരണം രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സത്തിനെ സ്വീകരിക്കേണ്ടി വരും. അത് ശൂന്യവാദികൾക്ക് അത് സ്വീകരിക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ഭ്രാന്തിക്കൊരു ആധാരമുണ്ട്. എന്താണ്? കയർ. കയറിലാണ് സർപ്പഭ്രാന്തി. അപ്പൊ സത്തിലാണ് ഭ്രാന്തി എന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വരും. അതല്ല, അതവർ സ്വീകരിക്കുന്നു. പിന്നെന്താ ദൃഷ്ടാന്തം? ഈ ഭ്രാന്തി എന്ന് പറയുന്നത് അഭാവം എന്ന് അവർക്ക് പറയാൻ പറ്റും, സത്തെന്ന് പറയാൻ പറ്റത്തില്ല. സത്തിൽ ഭ്രാന്തി എന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. അഭാവത്തിൽ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ പറയുക, എവിടെ അഭാവത്തിൽ ഭ്രാന്തി ഉണ്ടായത്? ആ ഭ്രാന്തി തന്നെ സ്വയം അഭാവം എന്ന് പറയുന്നത് എവിടെയാണ്? അതൊന്നും സമാനം പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ശൂന്യവാദം നിലനിൽക്കത്തില്ല. പിന്നെ വെറുതെ ആൾക്കാർ പറയും ഇങ്ങനെയെല്ലാം. പൂർവികന്മാർ ആചാര്യന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട് എന്നൊന്നും മനസ്സിലാക്കാത്ത ആധുനിക മന്ദബുദ്ധിജീവികൾ അവർ പറയും എന്താണ്? ആ ശൂന്യത്തിൽ നിന്നാണ് ഉണ്ടായത്. എന്താ ശൂന്യം? ഒന്ന് ബൗദ്ധന്മാർ തന്നെ പിന്നീട് മാധ്യമകാരികയിലും ഒന്നും വന്നപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് അവർക്ക് സമാധാനം പറയാൻ കഴിയാമെന്ന് അവരുടെ ശൂന്യവാദത്തെ അവർ പരിഷ്കരിച്ചു. അപ്പൊ അവർ പറഞ്ഞത് സത്തല്ല, അസത്തല്ല, സത്തുഭയമല്ല, സത്തുഭയം വിലക്ഷണമല്ല, ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് അവസാനം അത് ഈ അദ്വൈതി പറയുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു ശൂന്യവാദം. ഈ പറയുന്നത് ശൂന്യവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് മുമ്പുള്ളതാണ്. അത് ശങ്കരാചാര്യരുടെ വാദത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയതാണ്. അങ്ങനെയാണ് ശങ്കരാചാര്യ അദ്വൈതത്തെ സ്ഥാപിച്ചത്. അപ്പോൾ ഈ ശങ്കരാചാര്യം നിഷേധിച്ച എല്ലാവരും, പ്രധാനമായും ശങ്കരാചാര്യം നിഷേധിച്ച ഒന്ന് ന്യായവൈശേഷി, പിന്നെ മറ്റൊന്ന് ബൗദ്ധ, ഇവർ രണ്ടുപേരെയാണ് കൂടുതൽ നിഷേധിച്ചിട്ടുള്ള ഭാഷയിൽ. ഇവർ രണ്ടുപേരും ശങ്കരാചാര്യർക്ക് ശേഷം അവർ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം ഇവർ രണ്ടു കൂട്ടരും അദ്വൈതികളായി. ഇന്ന് ശൂന്യവാദം എന്ന് പറഞ്ഞാലും അദ്വൈതം തന്നെ. ന്യായവൈശേഷികന്മാരും അവസാനം നവ്യന്യായത്തിൽ അവരിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അനർവചനീയത്തിൽ എന്ന് പറയുമ്പോൾ അത് ശങ്കരാചാര്യർ പറയുന്നിടത്ത് തന്നെ എത്തിച്ചേരും. എതിർത്തിട്ട് അവസാനം ആ വഴിക്ക് തന്നെ വന്നു. യുക്തിയിലൂടെ ചിന്തയിലൂടെ അവിടെ എത്താൻ പറ്റും, അല്ല ഈ പറയുന്നിടത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അത് പിൽക്കാലം സംഭവിച്ചാണ്. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നു അത് ശരിയാവത്തില്ല. ദൃഷ്ടാന്ത അഭാവ അഥഭാവ. അപ്പൊ പിന്നെ എന്താണ് ഈ സമൃദ്ധി? അത് അഭാവം അല്ലെങ്കിൽ പിന്നെ ഭാവമായിരിക്കും. ഭാവം ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞാലോ തഥാപി നാഭാവ അത് അങ്കുരോത്പത്തി. അപ്പൊ എന്ത് പറയേണ്ടി വരും? ആ ബീജ സംസ്ഥാനം, ബീജ സംസ്ഥാനം, ആ ബീജ ആകാര സംസ്ഥാനം എന്ന് പറയുന്ന അത് ഭാവവസ്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഥാപി നാഭാവ അത് അങ്കുരോത്പത്തി. അഭാവത്തിൽ നിന്ന് അങ്കുരം ഉണ്ടായില്ല, ശൂന്യവാദം പോയി. മറിച്ച് ബീജ അവയവേഭ്യോഹി അങ്കുരോത്പത്തി, അത് ഞങ്ങളും സമ്മതിക്കുന്നു. അദ്വൈതി പറയുകയാണ് ആ ബീജം നശിച്ചിട്ട് തന്നെയാണ് അങ്കുരം ഉണ്ടായത്. അങ്കുരം ഉണ്ടായപ്പോൾ ബീജം നശിച്ചു, അതിനൊത്ര വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്ന ആ നെൽവിത്ത് നശിച്ചെങ്കിലും അവിടെ ശേഷിച്ചതുകൊണ്ടെന്താണ്? അതിന്റെ അവയവങ്ങൾ, അതിന്റെ അംശങ്ങൾ, ആ അംശങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അംശങ്ങൾ എന്താ? അത് ഭാവമാണ്. അത് നശിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അംശങ്ങളിൽ, അതിന്റെ അംശങ്ങളിൽ, അങ്ങനെ ആ ബീജത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവങ്ങളിൽ നിന്നാണ് ഈ സസ്യം ഉണ്ടായിരിക്കുന്നത്. ഭാവത്തിൽ നിന്നാണ്, അഭാവത്തിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് വിശദമായി. ഈ പഞ്ചഭൂതങ്ങളിവിടെ പ്രകടമായത് ഒരഭാവത്തിൽ നിന്നല്ല, ഭാവത്തിൽ നിന്നാണ്, സത്തിൽ നിന്നാണ്. അതുകൊണ്ട് ശ്രുതി തന്നെ ചോദിക്കുന്നു, അസത്തിൽ നിന്ന് ഇതുണ്ടായി എന്ന് എങ്ങനെ പറയാൻ കഴിയും? പക്ഷെ അസത്ത് എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നതിന് ദോഷമുണ്ട്. അദ്വൈതത്തിൽ അസത് ശബ്ദം ഉപയോഗിക്കും. അവിടെ എന്താണ് പറയുന്നത്? അസത്ത് എന്ന് വെച്ചാൽ ഒരു അവ്യാകൃത രൂപം. എന്നുവെച്ചാൽ അത് ഇതെല്ലാം അവിടെ ഉണ്ട്, പക്ഷെ ഒന്നും പ്രകടമാകുന്നില്ല. മണ്ണ്, അത് പാത്രത്തിന്റെ അവ്യാകൃത രൂപമാണ്. പാത്രത്തിന്റെ അവ്യാകൃത രൂപം എന്ന് പറഞ്ഞാൽ അതവിടെ ഉണ്ടായിരുന്നു, അവ്യാകൃത രൂപം. ഇതില്ലാത്തതാണോ? അതവിടെ ഉണ്ട്, പക്ഷെ അതിനെ വ്യാകൃതമായി. അപ്പൊ ആ മണ്ണിനെ നമുക്ക് അസത്തെന്ന് പറയാം, സത്തെന്നും പറയാം. രണ്ട് ശബ്ദം ഉപയോഗിക്കാം. സത്തെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? കേവലം അത് കാരണമാണ്, കാര്യമായ പാത്രത്തിന് കാരണമാണ്. അത് അസത്തെന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ഈ കാര്യമായത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. വേറെ ദൃഷ്ടാന്തം പറയും. ശിലയുടെയും ശില്പത്തിന്റെയും ദൃഷ്ടാന്തം. ശില എന്ന് പറയുന്ന ശില്പത്തിന്റെ അവ്യാകൃത രൂപം എന്ന് പറഞ്ഞാൽ ആ ശില്പം ശിലയിൽ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മണ്ണിൽ പാത്രം ഉണ്ടായിരുന്നു, പക്ഷെ അത്.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ഹിന്ദി സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ നായന്മാർ പുരാണം. ദി ടൈറ്റിൽ ഇസ് കലിക്കമ്പ നായനാർ പുരാണം, പ്രസന്റഡ് ബൈ ശ്രീ സിംഗപ്പൂർ ശങ്കരനാരായണൻ. താങ്ക് യു. ഓം നമ ശിവായ.
3: ओम नमः शिवाय। भक्तों, अभी हम और एक दक्षिण भारतीय संत या नायनमार की कहानी सुनेंगे, जिनका नाम कलिकम्बर है। पिन्नाडगम नगर में एक वणिक परिवार रहता था। उस परिवार में कलिकम्बर का जन्म हुआ। वे प्रतिदिन मंदिर जाते, भक्तिभाव से शिव पूजन करते और बड़े प्रेम से शिव भक्तों को भोजन कराते थे। भोजन कराने से पहले वे श्रद्धापूर्वक पत्नी के साथ शिव भक्तों के चरण पखारते थे, पखाते यानी सेवा करते थे। एक दिवस नित्य नियमानुसार उनकी पत्नी कलश में पानी भरकर भक्तों के पांव पर उंडेल रही थी और कलिकम्बर हाथों से उनके चरण धो रहे थे। अचानक पत्नी की दृष्टि शिव भक्तों में से एक के चेहरे पर पड़ी। वह पहचान गई कि यह तो वही व्यक्ति है जो कुछ समय पूर्व घर में सेवक था और बिना सूचना दिए भाग गया था। मन में विचार आया कि आज यह स्थिति आ गई कि ऐसे व्यक्ति के भी पांव धोने पड़ रहे हैं। इसी चिंतन प्रक्रिया में कलश से पानी डालने में बाधा पड़ गई। कलिकम्बर ने यह देखा, पत्नी की मनस्थिति को समझा और तुरंत उसे दंडित कर दिया। प्रिय पुराणम के रचयिता चक्किलर ने इस घटना पर एक विचार दिया है। हम अपने समक्ष खड़े व्यक्ति की पहचान उसकी वेशभूषा, बात करने और काम करने के ढंग, हाव भाव आदि से करते हैं। जिन्हें हम पहले से जानते हैं, बहुत समय बाद भी यदि उनसे भेंट होती है तो उनके प्रति हमारी पूर्व धारणा बनी रहती है। इस बीच कितना परिवर्तन हुआ है, कालक्रम में उस व्यक्ति ने विकास की ओर कदम बढ़ाए हैं अथवा पतन की ओर, हम इसका विचार नहीं करते। इन सब सूचना बातों को आधार बनाकर समक्ष आए व्यक्ति का मूल्यांकन असंभव है। धनी समृद्ध उच्च अधिकारी को यदि उनकी मनोवृत्ति के आधार पर तोलें तो अनेक ऐसे होंगे जिनका हम सम्मान नहीं कर पाएंगे। भक्त वेशधारी सभी भक्त नहीं होते। मुक्त नादन और अतिशूरन इसके उदाहरण हैं। इसलिए प्राचीन काल में हमारे पूर्वज वेश और चिन्ह को आदर देने लगे। शिव चिन्ह को शिव रूप में देखकर उसकी उपासना का यही आधार है। कलिकम्बर भी इस तथ्य को जानते थे, अतः शिव भक्त के वेश में आए प्रत्येक व्यक्ति का सम्मान करते थे। उनकी पत्नी इस विचार को आत्मसात नहीं कर पाई थी, इससे उनके हृदय में भेदभाव उत्पन्न हुआ। कुछ समय पूर्व जो घर का नौकर था प्रत्येक आज्ञा का पालन करता था और पति को उनके पांव धोने पड़ रहे हैं, यह विचार उसे दुख प्रदान कर रहा था। कलिकम्बर ने उसे दंड दिया। उन्होंने सोचा कि यह तो ठीक नहीं है, आगत व्यक्ति पुराना नौकर है, यह जानते हुए भी उसे आदर सत्कार शिवभक्त जैसा ही मिले, यही उनकी इच्छा थी। इसीलिए यह देखा जाता है कि कलिकम्बर हर एक शिवभक्त को एक समान देखते थे, इसीलिए वे एक महान नायनमार संत हैं। ओम नमः शिवाय।
1: ओम नमः शिवाय। डियर लिसनर्स ऑफ शैवम डॉट ऑर्ग, द नेक्स्ट प्रोग्राम इज स्पिरिचुअल डिस्कोर्स। इन दिस यू आर अबाउट टू लिसन ശിവാനന്ദ ലഹരി ഇൻ ഹിന്ദി, പ്രസന്റഡ് ബൈ മഹാമണ്ഡലേശ്വർ സ്വാമി ശ്രീ ആത്മാനന്ദ ഗിരിജി മഹാരാജ്. താങ്ക് യു. ഓം നമ ശിവായ.
4: ठीक नहीं है। उसको भी छोड़ा, फिर चौथा गांव चले गए। वहां एक लड़का मिला, बोले